0: ആദ്യം സുഹൃത്തുക്കൾ കിട്ടുന്ന സ്കൂളുകളിൽ നിന്നാണ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ രണ്ട് സാഹചര്യത്തിൽ വളരുന്നവരും വ്യത്യസ്ത സ്വഭാവക്കാരുമായിരിക്കും എന്നതിൽ സംശയമില്ല. ഒരാളുടെ ഇഷ്ടമല്ല മറ്റേയാളുടേത്. ബന്ധത്തിന്റെ ഊഷ്മളതയിൽ അറിഞ്ഞുമറിയാതെയും പല തെറ്റുകളും തുടങ്ങുന്നതും കൂട്ടുകാരിൽ നിന്നാണ്. യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മുതൽ വലിയ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ വരെ മദ്യപാനത്തിലും പുകവലിയിലും മയക്കുമരുന്നിലും അടിമകളാക്കി മാറ്റുന്ന ഈ കാലത്ത് സുഹൃത് ബന്ധം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പണം കൊടുത്ത് ഇവർ കുട്ടികളെ സുഖലോലുപതയിലേക്ക് ആകർഷിക്കുന്നു. അതുവഴി അവരുടെ കച്ചവടം നടത്തുന്ന വാഹകരായി മാറുന്ന ഒരു ക്രിമിനൽ ജന്മമെടുക്കുകയാണ്. പ്രായത്തിന്റെ പക്വത പോലും ആകാതെ അമിതമായി പണം കയ്യിൽ വരുമ്പോൾ രസം പിടിച്ച് തെറ്റിന്റെ ഗൗരവമറിയാതെ സമൂഹത്തെ ദുഷിപ്പിക്കുന്ന പ്രവൃത്തിയിൽ കണ്ണികളാകുന്നു. വീട്ടിലുള്ളവർക്കും ശ്രദ്ധിക്കാം. കൊച്ചുകുട്ടികളിൽ അമിതമായി പണം കാണുമ്പോൾ അതെവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത വീട്ടിലെ മുതിർന്നവർക്കും ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. ആവശ്യത്തിന് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയുമെങ്കിലും ഉപകരിക്കാത്തവരും കൂട്ടുകാരായി വരും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദുശ്ശീലങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത് ഉറ്റ സുഹൃത്തുക്കൾക്കായതിനാൽ അതിൽ നിന്നും ഒരാളെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. സ്വയം നന്നായി ജീവിക്കുന്നയാൾക്ക് മറ്റുള്ളവരെ വിലയിരുത്താനും പരീക്ഷിക്കാനും കഴിയും. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ദുശീലങ്ങളുണ്ടെങ്കിൽ മറ്റൊരാളെ അതിലേക്ക് വലിച്ചിഴക്കരുത്. സമ്പന്നതയുടെ കൂടാരത്തിൽ കഴിയുന്നവരുടെ കൂടെ ധാരാളം ആളുകളുണ്ടാവും, അവന്റെ കയ്യിലെ പണം തീരുന്നതുവരെ. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്നവരെ മാത്രം കണ്ടെത്തുക. നിങ്ങളും നന്നാവും, അവരും നന്നാവും. അത് സ്വന്തം വീടിനും അതുവഴി നാടിനും രാജ്യത്തിന് തന്നെയും പ്രയോജനപ്പെടുകയും ചെയ്യും. കൂട്ടുകെട്ടിലൂടെ സ്വയം നശിക്കാതിരിക്കാനുള്ള ആർജവം കാണിക്കണം. നിങ്ങളെ വളരെയധികം ത്യാഗം സഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കണം. അവരെ സങ്കടപ്പെടുത്തുന്ന ഒന്നും തന്നെ നിങ്ങളിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ഉത്തമ പൗരന്മാരായി വിലയിരുത്തപ്പെടും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദൻ, കണിച്ചുകുളങ്ങര.

ആകാശവാണി കവരത്തി. ഇപ്പോൾ നജ ഫാത്തിമ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നമുക്ക് കേൾക്കാം.

0: ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ, ആരാണ്? നജ ഫാത്തിമ. നജ ഫാത്തിമ, നല്ല പേരാണല്ലോ. ആരാ പേരിട്ടേ? നജാന്ന് ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഫാത്തിമ പിന്നെ നമ്മൾ എന്നും കേൾക്കുന്ന പേരാണല്ലോ. നജ എന്ന് പറയുമ്പോ എന്താ അതിന്റെ മീനിങ് എന്താ പറഞ്ഞേ?
1: വിജയിക്കുന്നവൾ.
0: അങ്ങനെയാണോ? നജക്ക് എങ്ങനെയാ, മൊത്തം വിജയങ്ങളാണോ ഉണ്ടായത്? അപ്പൊ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം വിജയങ്ങൾ ഉണ്ടാവട്ടെ. പരാജയങ്ങൾ ഉണ്ടായാലും ആ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ. ഓക്കെ. നജമോൾ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? സിക്സ്ത്തിലേക്ക് പോവാണല്ലേ. ഓക്കെ, ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത്? ഏതാ ദ്വീപ്? കവരത്തി സ്വദേശി തന്നെയാണോ? ചേത്തലാത്ത്. ഓ, ചേത്തലാത്ത് എന്നിട്ട് പോയില്ലേ, നാട്ടിൽ പോയില്ലേ? ഇപ്പൊ പോയിട്ട് തിരിച്ചു വന്നോ? ഇപ്പൊ നജക്ക് എവിടെ കൂടുതൽ ഇഷ്ടം, ചെത്തലാത്താണോ കവരത്തിയാണോ? കവരത്തിയാണ്. അതെന്താ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം?
1: നല്ല ഭംഗിയുണ്ട്.
0: അപ്പൊ എന്തായാലും ഇപ്പൊ ചെത്തലാത്തുകാരൊക്കെ കേൾക്കുന്നുണ്ടാവും, ചെത്തലാത്തിനേക്കാളും ഭംഗിയുണ്ട് അപ്പൊ കവരത്തിലെ. നജ ചെത്തലാത്ത് സ്വദേശിയാണ് പറയുന്നത് അല്ലേ. മോളെങ്ങനെയാ, കൂടുതൽ ഇവിടെ തന്നെയാണോ പഠിച്ചതൊക്കെ? ഇപ്പൊ കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ആയിരിക്കും അല്ലേ. ആ കാരണം കൊണ്ടായിരിക്കും കൂടുതലും കവരത്തി ഇഷ്ടപ്പെട്ടത്. അതാണ് കാരണം. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അച്ഛനും അനിയത്തിയും.
0: രണ്ടുപേരും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്?
1: 3 ഏജ്.
0: ആ, മോളിപ്പോ 6ാം ക്ലാസ്സിലേക്കാണ് അല്ലേ. ഉമ്മയുടെ പേരെന്തെന്നാ? ബാപ്പയുടെ പേര്?
1: നിജാമുദ്ദീൻ.
0: അപ്പൊ ബാപ്പയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? പിന്നെ ഉമ്മയോ? ഉമ്മ ആയുഷില് വർക്ക് ചെയ്യാണല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേര്. അനിയത്തി ഇപ്പോ ഏത് ക്ലാസ്സിലാണ്? ഇപ്പൊ 3rd-ന്ന് 4th-ലോട്ടാണ് അല്ലേ. ഇപ്പൊ നജ നമ്മുടെ പരിപാടികളൊക്കെ കേട്ടിരുന്നോ നേരത്തെ? ഓക്കെ, എങ്ങനെയാ നമ്മള് സാധാരണ എങ്ങനെയാ, സ്കൂളിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സമ്മാനങ്ങളൊക്കെ വാങ്ങിയായിരുന്നോ? എല്ലാത്തിലും കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല. അതൊന്നും പ്രശ്നമില്ല, എന്തായാലും വിജയിക്കുന്നവളാണ്, ജീവിതത്തിൽ ഉടനീളം വിജയം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല കോൺഫിഡൻസോട് കൂടി ജീവിക്കാട്ടോ.
1: ഓക്കെ,
0: നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം.
1: ഓക്കെ,
0: നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ 1ാമത്തെ ചോദ്യം വരുന്നത്, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്?
1: 3 നിറങ്ങൾ.
0: വെരി ഗുഡ്. അത് ഏതൊക്കെയാ നിറങ്ങളെന്ന് പറയാമോ? ഇതൊക്കെ എന്തിനൊക്കെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ഓരോ കളേഴ്സും? കറേജിനെയാണല്ലേ. അപ്പൊ വൈറ്റോ?
1: പീസ് ആൻഡ്
0: ഹോണസ്റ്റി. അങ്ങനെയാണോ? ഗ്രീനോ? ഞാൻ പറഞ്ഞുതരട്ടെ എന്നാ? ഗ്രോത്ത്. ഓ, വെരി ഗുഡ്. ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയില് 3 പ്രധാന നിറങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ത്രിവർണ പതാക എന്ന് വിളിക്കുന്നത്. അതില് കുങ്കുമം, വെള്ള, പച്ച എന്നിവയാണ് നിറങ്ങൾ. കുങ്കുമം അതില് ധൈര്യത്തെ സൂചിപ്പിക്കുന്നു, വെള്ള സമാധാനം, സത്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച നിറമാകട്ടെ വളർച്ച, ഫലഭൂയിഷ്ഠത എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, വെള്ള ബാൻഡിന്റെ മധ്യത്തില് ഒരു നേവി ബ്ലൂ നിറത്തില് ഒരു ചക്രം പോലെ ഉണ്ടാവൂലേ. ആ, അതെന്താണ് സംഭവം?
1: അശോക ചക്ര.
0: 24 ആരക്കാലുകളുള്ള അശോക ചക്രയാണ് നമ്മുടെ പതാകയുടെ നടുക്കായിട്ടുള്ളതല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 1ാമത്തെ ചോദ്യം ശരിയാണ്. നമുക്ക് ഉടനെ തന്നെ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാലേ. 2ാമത്തെ ചോദ്യം, ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന പ്രകൃതിദത്ത ഉപഗ്രഹം ഏത്?
1: മൂൺ.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നമുക്ക് നമ്മുടെ ഭൂമിക്ക് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? നാച്ചുറൽ സാറ്റലൈറ്റ്സ് എത്ര ഉണ്ട്?
1: 5
0: ഉണ്ടോ? അല്ല, നമുക്ക് നാച്ചുറൽ ആണ് ഏത്? ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. എന്നാൽ മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മാൻമേഡ് ആയിട്ടുള്ള 1000-ക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നുണ്ട് കേട്ടോ. അതൊരുപാടുണ്ട്. പക്ഷെ പ്രകൃതിദത്തമായിട്ടുള്ളത് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആകെ മൂന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു?
2: ജവഹർലാൽ നെഹ്റു.
0: ഉത്തരം ശരിയാണ്. ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ദിനമുണ്ടല്ലോ, ആ ദിനം എന്തായിട്ടാണ് ആചരിക്കുന്നത്?
2: ചിൽഡ്രൻസ് ഡേ.
0: ആ ചിൽഡ്രൻസ് ഡേ ശരിയാണ്. ചിൽഡ്രൻസ് ഡേ ആണ് ആരുടെ ജന്മദിനം?
2: ജവഹർലാൽ നെഹ്റു.
0: ജവഹർലാൽ നെഹ്റുവിന് പിന്നൊരു പ്രത്യേകത കൂടിയുണ്ട്, പറഞ്ഞുതരട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആവുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 May 27 വരെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു. അതായത് ഏകദേശം 16 വർഷവും 286 ദിവസവുമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത്. അത്രയും വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. നമ്മൾ ചോദിച്ച ചോദ്യം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ്. അതിന്റെ ഒപ്പം തന്നെ എന്തും കൂടി പഠിക്കുക, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയും ജവഹർലാൽ
2: നെഹ്റു.
0: അടുത്ത നാലാമത്തെ ചോദ്യം പോവാല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ആലോചിച്ചിട്ട് ഉത്തരം പറയാ. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം? ബ്ലൂ വെയിൽ. ഉത്തരം ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം നീലത്തിമിംഗലമാണ്. ഇത് ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയായും കണക്കാക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങൾ ചോദിച്ചു, 4 ചോദ്യങ്ങളും ശരിയാണ്. അപ്പൊ നമ്മളെ ഈ ഗ്രീൻ ക്വിസ് പരിപാടിയില് മോളെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ പരിപാടി. 10 ചോദ്യങ്ങളില് 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. ഈ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സീഡ്സ് പാക്കറ്റോ ഗ്രോ ബാഗ്സോ പ്ലാന്റ്സോ എന്തോ ആവാം. അപ്പോ മോൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ മോള് എന്ത് ചെയ്യും അത് വെച്ചിട്ട്? എങ്ങനെ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ പച്ചക്കറിയൊക്കെ വളർത്താറുണ്ടോ? എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ട് അവിടെ? അങ്ങനെ കൊറേ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ. ആരാ അതൊക്കെ നോക്കി വളർത്തല്?
2: ഞാനും
0: അനിയത്തിയും, 3 പേരും അല്ലേ. പിന്നെ ഇപ്പൊ നാട്ടിൽ പോയിട്ട് വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമായിരുന്നു. എങ്ങനെയാ കുടുംബത്തിൽ എങ്ങാനും കല്യാണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
2: അല്ല,
0: സാധാരണ ഇപ്പൊ ഒരു കല്യാണ സീസണും കൂടിയാണല്ലോ. ആ ഒരു സീസൺ ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ കല്യാണം എന്തെങ്കിലും കൂടിയിട്ടായിരിക്കും എന്നുവെച്ചാ വന്നിരിക്കുന്നേന്ന്. ഇപ്പൊ ഇവിടെ എങ്ങനെയാ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ടോ വെക്കേഷനായിട്ട്? കാണാറുണ്ട്. നജക്ക് കവരത്തിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ പോയിരിക്കാനായിട്ട്?
2: ബീച്ച്.
0: ഏത് ബീച്ചാണ്?
2: ജെട്ടിന്റെ അടുത്തുള്ളത്.
0: ആ ജെട്ടിന്റെ അടുത്തുള്ള നമ്മുടെ പഞ്ചായത്ത് സ്റ്റേജ് ഒക്കെ നിക്കുന്നുണ്ട് അവിടെ അല്ലേ. അവിടെ എങ്ങനെ ഇടക്ക് പോവോ അല്ല എല്ലാ ദിവസവും പോവോ? ഓ എല്ലാ ദിവസവും പോവോ. നിങ്ങൾ ആരൊക്കെയാ പോവാ?
2: അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ്.
0: അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി പോയിരുന്നിട്ട് അവിടെ എന്ത് ചെയ്യും?
2: വർത്തമാനം
0: പറഞ്ഞിരിക്കും. എന്നിട്ട്
2: ഗെയിംസ് ഒക്കെ കളിക്കും.
0: എന്തൊക്കെ ഗെയിംസ് അവിടെ പോയിട്ട് കളിക്കുക?
2: കളിക്കും, ഇങ്ങനെ ടീമായിട്ട് കളിക്കും, പാട്ട് പാടും.
0: അങ്ങനെയൊക്കെയാണ്. അപ്പൊ സ്കൂള് ഉള്ള ടൈമിലും അങ്ങനെ പോവാറുണ്ടോ എന്നും ബീച്ചില്? ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയമുണ്ടല്ലോ അല്ലേ. അങ്ങനെ ബീച്ചിൽ പോയി കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് കൊറേ ഗെയിമൊക്കെ കളിച്ചല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എൻജോയ് ചെയ്ത് പോവാണ് ലൈഫ്. ഇനിയിപ്പോ 6ാം ക്ലാസ്സിലേക്കാണല്ലേ. അപ്പൊ ഒത്തിരി പഠിക്കാനും കൂടുന്നുണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടോ കയ്യില്? തുറന്നിട്ടേ കിട്ടുള്ളൂ അല്ലേ. ട്യൂഷന് വല്ലതും പോകുന്നുണ്ടോ? അപ്പൊ അവിടെ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയോ 6ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ? ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം, ചൂട് അല്ലെങ്കിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ?
2: ടെമ്പറേച്ചർ
0: അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം കിട്ടോ? അതിന്റെ ഉത്തരം വരുന്നത് തെർമോമീറ്റർ. അത് കേട്ടിട്ടുണ്ടാവൂലേ. എന്നുവെച്ചാൽ എങ്ങനെയാ മറന്നുപോയതാണോ? ഓക്കെ, തെർമോമീറ്റർ ആണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. വളരെ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ്. അപ്പോ തെർമോമീറ്ററും പൈറോമീറ്ററും അപ്പൊ ഒരു ഉത്തരം തെറ്റിപ്പോയി. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലക്ഷദ്വീപിലെ സംസ്ഥാന മൃഗം ഏതാണ്? ഇപ്പൊ ഫക്കിക്കതിയ അല്ലേ, അതായത് ബട്ടർഫ്ലൈ ഫിഷ്. ഉത്തരം ശരിയാണ്. അടുത്തത് നമ്മൾ ഏഴാമത്തെ ചോദ്യമാണ്, ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്നാണ്. വെൻ ഈസ് ദ ഇന്റർനാഷണൽ നേഴ്സസ് ഡേ സെലിബ്രേറ്റഡ്?
2: അറിയില്ല.
0: അറിയില്ല, പഠിച്ചിട്ടില്ല. ആൻസർ വരുന്നത് May 12.
2: ഓക്കെ.
0: ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് May 12 എല്ലാ വർഷവും അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യരംഗത്ത് നഴ്സുമാർ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ ആദരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഞങ്ങളുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് 2000, അതായത് അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് 2026 തീം. ഇനി എട്ടാമത്തെ ചോദ്യം, ഇപ്പൊ രണ്ട് ചോദ്യം പോയിട്ടുണ്ട്. എട്ടാമത്തെ ചോദ്യം, ഫ്ലൈയിംഗ് സിക്ക് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ഫ്ലൈയിംഗ് സിക്ക് എന്നറിയപ്പെടുന്നത് ആര്? ഫ്ലൈയിംഗ് സിക്ക് എന്നറിയപ്പെടുന്നത് ആര്?
2: അറിയില്ല.
0: ഫ്ലൈയിംഗ് സിക്ക് എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗിനെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയാം, ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് കായിക രംഗത്തേക്ക് കടന്നു വരുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് മിൽഖാ സിംഗ്. പാകിസ്ഥാൻ ജനറൽ അയ്യൂബ് ഖാനാണ് അദ്ദേഹത്തിന് ഫ്ലൈയിംഗ് സിക്ക് എന്ന പേര് നൽകിയത്. ഓക്കെ. 2021 June 18 അദ്ദേഹം അന്തരിക്കുന്നത്. അടുത്ത ഒൻപതാമത്തെ ചോദ്യം റെഡിയാണല്ലോ, ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ.
2: ആ
0: എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ, എന്തോ സൗണ്ട്
2: മാറിപ്പോയോ?
0: എന്ത് പറ്റി? എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം ചോദ്യം ചോദിക്കാം അല്ലേ. ഒൻപതാമത്തെ ചോദ്യം, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് എന്താണ്? അതായത് വാട്ട് ഗിവ്സ് പ്ലാന്റ്സ് ദയർ ഗ്രീൻ കളർ? സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് എന്താണ്? ക്ലോറോഫിൽ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ അഥവാ ഹരിതകം എന്ന വർണ്ണവസ്തുവാണ്. സൂര്യപ്രകാശത്തിലെ നീല ചുവപ്പ് രശ്മികളെ ആഗിരണം ചെയ്യുകയും പച്ച പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് സസ്യങ്ങൾക്ക് പച്ച നിറം ലഭിക്കുന്നത്. ഓക്കെ, നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു എളുപ്പമുള്ള ചോദ്യം ആവാല്ലേ അവസാനമായിട്ട്. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റുകളുണ്ട്? ഹൗ മെനി മിനിറ്റ്സ് ആർ ദർ

0: വെച്ചു. ഒരുപാട് നന്ദിയുണ്ട്.
1: ഓക്കെ.
0: നെജമോള് നമ്മുടെ ആകാശവാണി നിലയത്തിന്റെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ നേരത്തെ?
1: ആദ്യമായിട്ടാ.
0: ആദ്യമായിട്ടാണ്. അനിയത്തി പങ്കെടുത്തിരുന്നോ? ഇല്ല. ഇപ്പൊ ഇവിടെ കവരത്തിയിലുണ്ടല്ലോ. നമ്മുടെ ഇമ്മണി വല്യ ലോകം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതിൽ പാട്ട് പാടാം, കഥ പറയാം, കവിത ചൊല്ലാം. ഓക്കെ, അപ്പോ താല്പര്യമുണ്ടോ അതിൽ പങ്കെടുക്കാൻ? അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിയിൽ നല്ല രീതിയിൽ സംസാരിച്ചു. നല്ല രസം കേട്ടോ നെജയുടെ സംസാരം കേൾക്കാൻ. കുറച്ച് മെച്ചോർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഉമ്മയുണ്ടോ അടുത്ത്? ഉമ്മയോട് എല്ലാരോടും അന്വേഷണം പറയാട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഉണ്ടോ? സ്കൂള് തുറക്കുന്നതും കാത്തിരിക്കുകയാണോ? സ്കൂളിൽ പോവാനൊക്കെ ഇഷ്ടമുള്ള ആളാണോ? ആണല്ലേ. ഇങ്ങനെ വീട്ടിൽ എന്തൊക്കെ ജോലികളൊക്കെ നജ ചെയ്യാ? ഉമ്മനൊക്കെ സഹായിച്ചു കൊടുക്കോ? സഹായിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. സമ്മാനം സ്കൂളിൽ വെച്ച് തരൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.
2: പ്രശ്നോത്തരി ഗ്രീൻ പീസ്.
3: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
4: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
5: 90 തികഞ്ഞിൽ ആകാശവാണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
4: 90 തികഞ്ഞിൽ ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
5: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
4: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
5: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
4: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
5: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
6: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു മാപ്പിള പാട്ട് കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ മൂന്നാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം ഹാജൻ അന്തർമന്ത്രാലയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
0: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണം.

0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് യെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3rd സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
2: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore, and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ്

0: സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ ബിബിജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് ബിബിജി റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏതു വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽപിജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. എൻഡിഎ അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3 തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബി ബി സമിയ, സലാഹിയ മനസ്സിൽ.

0: ഫാക്ട് ഫിറ്റിംഗ്.
1: ഹലോ
0: ഹലോ, ആകാശവാണി കേരളത്തിലെ ഫാക്ട് ഫിറ്റിയാണ്. ആരാണ്?
1: എന്റെ പേര് ഫാത്തിമ.
0: ഫാത്തിമ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ അവിടെ കവരത്തിൽ നിന്നാണ്.
0: കവരത്തിൽ നിന്നോ?
1: ഓ,
0: ഇവിടെ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ എങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞു.
0: എവിടെ സ്ഥലം?
1: ഞാൻ കോഴിക്കോടാണ്. വിളിക്കാനൊരു ഫ്രണ്ട് എനിക്ക് നമ്പർ തന്നായിരുന്നേ. അപ്പൊ അതിലൊന്ന് വിളിച്ചു നോക്കി, കിട്ടാനറിയില്ലല്ലോ. നാടൊക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ആൾക്കാരാണ്.
0: നാട് കാണാനായിട്ട് വന്നതാ?
1: അത് കണ്ടു പോകാനായിട്ട് വന്നു പറഞ്ഞു. കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നേ. ഇതൊക്കെ വരണ ഒന്ന് കാണാനൊക്കെ, ജനങ്ങളൊക്കെ പറ്റിയ പറഞ്ഞുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തറിയണം. അപ്പൊ അങ്ങനെ വന്നായിരുന്നു.
0: പിന്നെ ഫാമിലി ഒറ്റക്ക് വന്നാണോ?
1: അല്ലല്ല, ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ട്.
0: ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ?
1: ഓ, ഫുഡൊക്കെ നല്ല ഫുഡാ. പിന്നെ ഫുഡിനേക്കാളും കൂടുതൽ നന്നായിട്ട് പറയാൻ വേണ്ടി ഇച്ചിരി ഇവിടെ താമസിക്കാറ്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മള് പറഞ്ഞു കേട്ടെന്നേ ഉള്ളു, പക്ഷെ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇപ്പൊ വന്നപ്പോഴാണ് ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ
0: പറ്റുന്നത്.
1: ട്രഡീഷണൽ ഫുഡും.
0: പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് രാത്രി പാട്ട്, ആ മൂവി അല്ലേ, അതില് ഏതെങ്കിലും പാട്ടിട്ടാണ്
0: ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
1: ഇവിടുത്തെ കവരത്തിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടിട്ടാട്ടോ, അവർക്ക് വേണ്ടിട്ടുള്ള ഡെഡിക്കേഷനാ.
0: ഓക്കെ, ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? വന്നിട്ട്
1: വന്ന് പറ്റപ്പെട്ട കുറച്ച് പേരൊക്കെ ഉണ്ട്.
0: ശരി, എന്നാൽ പാട്ട് വെച്ചേരാം.
1: ഓക്കെ, താങ്ക് യു.
0: വിളിക്കണം കേട്ടോ ഇടക്കൊക്കെ.
1: ഓക്കെ ഓക്കെ,
0: താങ്ക് യു.

0: പാട്ടുഫെട്ടി അവതരണം ബി ബി സമിയ സലാഹിയ മൻസിൽ.
1: ആകാശവാണി കവരത്തി ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.
2: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് ആത്മഹത്യാ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ആത്മഹത്യ സാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഒരു കൂട്ടമാണ് ആത്മഹത്യാ പ്രതിരോധം. ആത്മഹത്യ പലപ്പോഴും തടയാവുന്നതാണ്. അത് തടയാനുള്ള ശ്രമങ്ങൾ വ്യക്തി, ബന്ധം, സമൂഹം എന്നീ തലങ്ങളിൽ സംഭവിക്കാം. ആത്മഹത്യ എന്നത് വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ആത്മഹത്യ തടയുന്നതിന് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും തന്ത്രങ്ങൾ ആവശ്യമാണ്. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള പ്രതിരോധ സംരക്ഷണ തന്ത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ആത്മഹത്യാ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാനെത്തിയിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലി ചെയ്തു വരുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വാഹിദ, അതേപോലെ ടെലിമാനസെല്ലിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായി ജോലി ചെയ്തു വരുന്ന റമീസ. നമുക്ക് അവരുടെ വാക്കുകൾ കേട്ടതിനു ശേഷം തിരിച്ചു വരാം. കഴിഞ്ഞ ആഴ്ച കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബാംഗത്തിന് ഇത്തരം ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ ഇടപെടണം?
3: നമ്മളിപ്പം നമ്മളൊരു കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കുടുംബത്തിലോ ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പോലെ അതിനെ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾക്ക് അവരോട് ഒരു സംസാരിക്കാൻ തുടങ്ങാം, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിനക്കിപ്പോൾ എങ്ങനെ തോന്നുന്നു, നിനക്ക് സുഖമാണോ, നിന്നോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഇല്ലേ, അത്തരത്തിലുള്ള പോസിറ്റീവ് തോട്ട്സുകൾ പറയുന്ന രീതിയിലുള്ള സംസാരം നമുക്ക് അവരോട് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. പക്ഷേ മിക്ക സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ വരുന്നത് അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നമ്മളൊരു ആക്റ്റീവ് ലിസണറായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ അവർക്ക് സംസാരിക്കാനുണ്ടാവും, അത് നമ്മൾ കേൾക്കുക. നമ്മളെ എല്ലാ ബുദ്ധിമുട്ടും എല്ലാ ജോലികളും നമ്മൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നമ്മൾ അത് കേൾക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ പറയുന്നത് നിനക്ക് അവരുടെ ഫീലിങ്സ് നമ്മൾ വിലപ്പെട്ടതാണെന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക. നിനക്ക് ഇങ്ങനെ തോന്നുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് അവരുടെ ഫീലിങ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു ചെറിയ കാര്യമാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവരോട് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇതിപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ചിന്തകളിലെ അത്തരത്തിലുള്ള രീതിയിലുള്ള ചിന്താരീതികൾ നമ്മൾ ഒഴിവാക്കുക. അവരോട് അത്തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഹാംഫുൾ ആയിട്ടുള്ള ഐറ്റംസ് റിമൂവ് ചെയ്ത്, അതായത് കത്തി, ബ്ലേഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ചുറ്റുപറ്റിയുള്ള എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, അത് അവരിൽ നിന്നും ഒഴിവാക്കി വെക്കുക, കാണാത്ത രീതിയിൽ മാറ്റി വെക്കുക. പിന്നെ അവരെ ഒരിക്കലും ഒറ്റക്കാക്കരുത്. അതായത് ഏത് സമയത്തും ഒരാൾ വീട്ടിൽ ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ടാകുമല്ലോ, ആരെങ്കിലും ഒരാൾ എപ്പോഴും അയാളുടെ ഒരു കെയറിങ്ങോടുകൂടെ നോക്കുക. അതായത് ഒറ്റക്ക് ഇരിക്കാൻ അയാളെ അനുവദിക്കരുത്. പിന്നെ അവരെ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രൊഫഷണൽ ഹെൽപ്സ് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി, അതായത് കൗൺസിലേഴ്സിന്റെ അടുത്തേക്കോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ, ഇപ്പം എല്ലാ നാട്ടിലും നമുക്ക് ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ ഓഫീസറിന്റെ അടുത്തേക്കോ നമുക്ക് അവരെ കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഈ സൂയിസൈഡൽ കാര്യത്തിൽ ഏറ്റവും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ പറയാനുള്ളത്. അതായത് ഫാമിലി സപ്പോർട്ട് എത്രമാത്രമാണ്, മിക്ക ആൾക്കാരിലും ഫാമിലി എന്ന് പറയുന്നത് നമ്മളിപ്പം ഫാമിലിയിൽ ഇപ്പം നാലഞ്ച് ആൾക്കാരടങ്ങുന്ന ഫാമിലി എങ്കിലും ഒരു ഭക്ഷണത്തിന് പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയാണ്, എല്ലാവരും തിരക്കിലും കാര്യങ്ങളാണ്. അപ്പം ആ ഫാമിലി സപ്പോർട്ട് ഒരു ഓപ്പൺ മനസ്സോടുകൂടെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സൂയിസൈഡൽ റേറ്റ് നമുക്ക് കുറക്കാൻ സാധിക്കുന്നതാണ്.
4: അതാണ് മെയിനായിട്ട്
3: വേണ്ടത്, അത് തന്നെയാണ്.
4: ഇപ്പൊ നമ്മള് ആത്മഹത്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ആത്മഹത്യ പ്രവണത ഉള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയോട് നമ്മള് ആത്മഹത്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക?
2: അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അത് നല്ലതാണോ ചോദിക്കുന്നത്?
5: പലർക്കും ഉള്ള ഒരു ഡൗട്ടാണിത്. ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പിന്നെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കില്ല എന്നതാണ് വാസ്തവം. കാരണം നമ്മൾ ഒരാളെ അടുത്ത് ആത്മഹത്യയെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്തകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്കൊരു വിശ്വാസമാണ് ഉണ്ടാവുന്നത്. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ആത്മഹത്യ പ്രവണതയുള്ള ഒരാളെ എടുത്ത് നമ്മൾ തുറന്നു ചോദിക്കുന്നു, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് ചോദിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു സംഭവം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. അതിനെപ്പറ്റി തുറന്നു ചോദിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവർ മാനസികമായി തളർന്നവരാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. നേരെ മറിച്ച് അങ്ങനെയുള്ള ഈ വാണിംഗ് സൈൻസ് ഒക്കെ കണ്ട ഒരാളെ അടുത്ത് അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ചിന്തകൾ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നേരെ നിൽക്കുന്ന ആൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ടാവും. അത് കുറച്ചും കൂടി അവരെ തുറന്നു പറയാനും അവർക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് തുറന്നു പറയാനും റീത്തിങ്ക് ചെയ്യാനും ആ ഒരു കാര്യം റീത്തിങ്ക് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാക്കുന്നത്.
2: നമ്മുടെ ചെറിയ സമൂഹമായ ലക്ഷദ്വീപിലെ പണ്ടുകാലത്ത് ഈ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ? പക്ഷെ ഇന്ന് ഒരുപാട് ദ്വീപുകളിൽ തന്നെ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നുണ്ട് ആത്മഹത്യാ പ്രവണത ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇതിനെതിരായിട്ട് ശക്തമായിട്ടൊരു അവയർനെസ് കൊടുക്കാൻ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൂട്ടമായിട്ടായാലും അതുപോലെ തന്നെ പ്രൊഫഷണലി ആയാലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെതിരായിട്ട് ഈ ആത്മഹത്യ പ്രതിരോധത്തെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം?
3: നമ്മളിപ്പം നിലവിൽ ഒരുപാട് പരിപാടികൾ ഇവിടെ ഓരോരോ ഐഡന്റിലുമായിട്ട് സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ചെയ്യുന്നതിലും കൂടുതൽ IEC നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് IEC ക്യാമ്പയിൻ. IEC ക്യാമ്പയിൻ ഏകദേശം നമ്മൾ 10 ഐലൻഡാണ് ഉള്ളത്. അതിൽ 8 ഐലൻഡിലും നമ്മൾ IEC ക്യാമ്പയിൻ ഈ വർഷം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ നിലവിൽ. പിന്നെ ഇപ്പം നമ്മൾ ഡയറക്ടർ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവർ പറയുന്നത് ഓരോ ഓഫീസ് അല്ലെങ്കിൽ ഡോർ ടു ഡോർ അവയർനെസ് കൊടുക്കാനാണ് പറഞ്ഞത്. അതും അതിനുള്ള തയ്യാറെടുപ്പും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തം, ഒരു സമൂഹത്തിന്റെയോ ഒരു ഡോക്ടറുടെയോ ഒരു ഹോസ്പിറ്റലിന്റെയോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു കൌൺസിലറുടെയോ ഉത്തരവാദിത്തം മാത്രമല്ല. അവർ മാത്രം ഇതിനു വേണ്ടി മെനക്കെട്ടാൽ നമുക്കത് തടയാൻ സാധിക്കില്ല. സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും, അതായത് സോഷ്യൽ ലീഡേഴ്സ്, കമ്മ്യൂണിറ്റി വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സ്, ഇവർ ഓരോ അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട്, ഇവർ ഓരോരുത്തരുടെയും വ്യക്തി എന്ന രീതിയിൽ അവരതിൽ തുനിഞ്ഞിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു സഹായം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് വെച്ചാൽ ലക്ഷദ്വീപിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ സഹായം, അതായത് ചെറിയ ചെറിയ ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിനെ വിളിക്കുന്നുണ്ടെങ്കിൽ സാധാരണ വരുന്ന കുറച്ച് ആൾക്കാർ എന്നും വരും. അപ്പം ഇത്തരത്തിലുള്ള ചിന്താരീതികളുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ അതിനുള്ള ചില ലീഡേഴ്സിന്റെ സഹായത്തോടെയാണ് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം അവർ വരാത്തതാണോ അവരെ വിളിക്കാത്തതാണോ എന്നുള്ള രീതി നമുക്കറിയില്ല. അപ്പം ഈയൊരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ആരാണോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കായിട്ടാണ് നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടത്. സൂയിസൈഡിന് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ്. കോമൺലി അതിനെ പറയുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് സൂയിസൈഡിനെ പറയുന്നത്. ഫാമിലി ആൻഡ് സൊസൈറ്റി സപ്പോർട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണം. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിനൊരു സംഭവം പറയാം. ഇപ്പം എന്റെ വീട്ടിൽ ഞാനൊരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നു. അപ്പം എന്റെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തി, പക്ഷെ നിലവിൽ അവർ നല്ല രീതിയിൽ പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്ന് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എന്റെ കൂട്ടുകുടുംബത്തിലുള്ള ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ, പണ്ട് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും അയാളുടെ മൈൻഡിലേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് അയാളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് പോകുന്നുണ്ട്. കാരണം ഞാൻ നല്ല രീതിയിൽ നടന്നാലും ആൾക്കാർ എന്നെ ഞാൻ പണ്ട് ചെയ്ത ഒരു കാര്യത്തിലൂടെയാണ് വിലയിരുത്തുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഒഴിവാക്കുക. നമുക്കൊരു സമൂഹത്തെ മാത്രമായിട്ട് മാറ്റി നിർത്താൻ ഒരു പ്രൊഫഷണൽ ഒരിക്കലും കഴിയില്ല. നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രം കൊടുക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അത് കൂടുതലും സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലിയാണ് അതിന് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ അവരിൽ 100% ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും.
2: നമ്മളിപ്പോൾ ആത്മഹത്യയെ കുറിച്ചും അതുപോലെ തന്നെ ലക്ഷണങ്ങളെ കുറിച്ചും അതിന്റെ പ്രതിരോധത്തെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? ഇതിന് ഇതായിട്ട് നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
3: ഈയൊരവസരത്തിൽ എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, സൂയിസൈഡിനെ കുറിച്ച് മാത്രമല്ല, സൂയിസൈഡ് എന്നുള്ള ഒരു മാനസിക പ്രശ്നം മാത്രമല്ല, വേറെ പല രീതിയിലുള്ള ചെറിയ ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന പലരും നമ്മുടെ നാട്ടിലും നമ്മുടെ ഇടയിലുമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സൂയിസൈഡിലായിട്ടുള്ള തോട്ടിലേക്കൊന്നും നമ്മളെ ചിന്ത പോകാതെ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനിപ്പോൾ നമുക്ക് നിലവിൽ നമ്മളിവിടെ ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ഡയറക്റ്റ് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വലിയൊരു നാണക്കേടാണ്, അത് ബുദ്ധിമുട്ടായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതിനാണ് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് നിലവിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടെലിമെഡിസിൻ സേവനം നമുക്കിവിടെ ലഭ്യമാണ്. നമ്മളെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നൊന്നും നമ്മൾ ആ ഫോണിലൂടെ ചോദിക്കൂല. അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് നമ്മൾ ആ സമയത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത് അത് ഓവർ ഫോണിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ വിളിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. അത് ഡയറക്റ്റ് വന്നും ചെയ്യാൻ നമുക്ക് ഓൺ ഫോണിലൂടെ ചെയ്യാം. അത് ടെലിമെനസിലേക്ക് വിളിക്കേണ്ട നമ്മളെ നമ്പർ എന്ന് പറയുന്നത് 144 16 ആണ്, 144 16 ആണ് അതിന്റെ നമ്പർ. അതിലേക്ക് നമുക്ക് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ കിടക്കുന്ന ബെഡിൽ കിടന്നാലും നമുക്ക് അതിലേക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ആ ഒരു ചെറിയ പ്രശ്നം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് കുറച്ച് നീട്ടിക്കൊണ്ട് പോയാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോക്കുന്നത്. അതായത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോഴാണ് നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ തോന്നുന്നത്. അപ്പം വെറും സൂയിസൈഡിന് മാത്രമായിട്ടുള്ള ഞാനൊരു അവസരത്തിൽ പറയുന്നത് സൂയിസൈഡൽ ടെൻഡൻസി വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ഈ ടെലിമെഡിസിൻ സേവനം ലഭ്യമാക്കുക. ഫോൺ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് വന്ന് കൺസൾട്ടേഷൻ എടുക്കാം. കൗൺസിലറുണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കറുണ്ട്, സൈക്കോളജിസ്റ്റുണ്ട്, സൈക്യാട്രിസ്റ്റുണ്ട്. നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഇത്തരം സേവനങ്ങൾ നമുക്ക് ഡയറക്റ്റ് വന്നും എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ആത്മഹത്യ തടയാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. നമ്മൾ ഒരു ശ്രദ്ധ, ചെറിയൊരു ശ്രദ്ധ അല്ലെങ്കിൽ ചെറിയൊരു സംഭാഷണം അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ജീവനും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും സമയം പബ്ലിക് ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതും നിങ്ങളിതിന് ശ്രദ്ധയോടെ കേട്ടതിനും നന്ദി.
6: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ തായി ജോലി ചെയ്തു വരുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വാഹിദ, അതേപോലെ ടെലിമാനസ് സെല്ലിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായി ജോലി ചെയ്തു വരുന്ന റമീസ. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തികളുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
7: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
1: ഇതുവരെ നിങ്ങൾ കേട്ടത് ആരോഗ്യ വിചാരം.
8: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ആകാശവാണി. ക്ഷമിക്കണം, ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാൻ ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി എസ് പി ബാലസുബ്രഹ്മണ്യൻ, കെ എസ് ചിത്ര, സുജാത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നിനത്തേൻ വന്തായി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ബോഡിഗാർഡ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, റിമി ടോമി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദിൽ എന്ന ചിത്രത്തിനു വേണ്ടി അനുരാധ പൊതുവാൾ, ഉദിത് നാരായൺ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി രംഗീല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം ആശാ ഭോസ്ലെ, രചന മെഹബൂബ്, സംഗീതം പകർന്നത് എ ആർ റഹ്മാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര, രഞ്ജുകുമാർ രാധാകൃഷ്ണൻ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു ശ്യാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രത്തയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഇന്ദുലക്ഷ്മി 10 വർഷത്തോളം ഇൻഫോസിസിൽ ജോലി ചെയ്ത ശേഷമാണ് പൂർണ്ണ സമയ എഴുത്തിലേക്കും സിനിമയിലേക്കും കടന്നുവന്നത്. നീല, അപ്പുറം എന്നീ സിനിമകൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഇവർ ദായം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയാണ്. വൈകാരികമായ യാഥാർത്ഥ്യങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും പ്രമേയമാക്കുന്നവയാണ് ഇന്ദുവിന്റെ രചനകൾ. സിനിമകൾക്ക് പുറമെ 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇന്ദുലക്ഷ്മി മികച്ച ഹ്രസ്വ ചിത്രങ്ങൾക്കും അവാർഡ്

0: ഹലോ, ഞാൻ ഇന്ദുലക്ഷ്മി. കഴിഞ്ഞ ആഴ്ച ഒരുപാട് ശ്രോതാക്കളുമായി സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നു പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാൻ, പുതിയ പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പോ നമുക്ക് വിളിക്കാം, സംസാരിക്കാം. ഹലോ
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നേ?
1: സതീഷ്, നെടുമങ്ങാട്.
0: നെടുമങ്ങാടുന്ന്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ശാസ്ത്രം വെച്ച മനുഷ്യൻ ചന്ദനത്തിൽ കടന്നു.
0: ഓക്കെ സാറിന് പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: സാർ എന്താ ചെയ്യുന്നേ?
1: ഞാൻ കോടതിയിൽ ജോലിയായിരുന്നു. നെടുമങ്ങാട് ദർശനം എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ.
1: മാഡം എവിടെയാണ് സ്ഥലം?
0: എന്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്.
1: ഫാമിലിയൊക്കെ
0: പുറത്താണ്, ജർമ്മനിയിലാണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടില് വന്നേക്കാണ്. അതെ, പുറത്താണ്, കുട്ടികളും ഒക്കെ പുറത്താണ്. എല്ലാരും ഇല്ല, ഞാൻ മാത്രം. എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. ഞാൻ രണ്ട് സിനിമയാണ് ചെയ്തിട്ടുള്ളത്, നീള എന്ന് പറയുന്ന ഒരു സിനിമയും അപ്പുറം എന്ന് പറയുന്ന സിനിമയും. അപ്പുറം എന്ന് പറയുന്നത് ഇപ്പോ മനോരമ മാക്സിലുണ്ട്.
1: അതെ.
0: കുട്ടികള് സ്കൂൾ ടൈം ആണ്, 14 വയസ്സും 12 വയസ്സും കൊച്ചുകുട്ടികള്. അതെ. അല്ല, മൂത്ത ആളാണ്, രണ്ടാമത്തെ ആള് പെൺകുട്ടിയും. ജർമ്മനിയിൽ തന്നെയാണ് അവർ സ്കൂളിംഗ് ഒക്കെ. അവിടെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ, അവിടെ വർക്ക് ചെയ്യുന്നു. അല്ല, ഇപ്പോ സമ്മർ വെക്കേഷൻ അല്ല, ഇപ്പൊ അവിടെ സ്പ്രിംഗ് ടൈം ആണ്. അവിടെ സമ്മർ വെക്കേഷൻ ഒരു ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് തുടങ്ങുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ് അവരുടെ സമ്മർ വെക്കേഷൻ. അവിടെ സമ്മർ അപ്പോഴാണ് വരുന്നത്. അപ്പോ വിളിച്ചാൽ സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: സന്തോഷം വളരെ.

0: ഹലോ.
1: ആ ഹലോ, നമസ്കാരം മാഡം.
0: ഹായ്, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് വിജയൻ. ഞാൻ വീട്ടിലുകാരായിരുന്നു ഇങ്ങനെ വിളിക്കുന്നു. ഞാൻ വീട്ടിലെ വീട്ടിലുകാരായിരുന്നു.
0: ഓക്കെ, ഹലോ. അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: നമ്മൾ എന്ന സിനിമയില് എന്നമ്മ എന്ന് കാണുന്ന പാട്ട് എന്റെ അമ്മയായിട്ട്
0: അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്.
1: അതെ.
0: ഓക്കെ, അമ്മയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടിലെ ഭർത്താവും രണ്ട് മക്കളും.
0: അമ്മ എപ്പോഴും പാട്ട് കേൾക്കാറുണ്ടോ?
1: ആ, എനിക്ക് പാട്ട് ഇഷ്ടമാണ്. റേഡിയോ കൊണ്ട് ഞാൻ രാവിലെ റേഡിയോ വെച്ച് റേഡിയോ പരിപാടി കേൾക്കുന്നത് ഈ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം റേഡിയോ കാര്യം അടുക്കള കഴിക്കുന്ന റേഡിയോ പരിപാടി കേട്ടോണ്ട് ഞാൻ ചെയ്യുന്നത്.
0: അതെയോ? ആഹാ. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചേരാമ്മ, എല്ലാവർക്കും വേണ്ടി. ശരിയമ്മ, വിളിച്ചതിൽ സന്തോഷം.

0: ഹലോ
1: ഹലോ, ഞാൻ നൂർജഹാൻ മയ്യനാടൻ വിളിക്കുന്നത്.
0: ആ ഹലോ, ഹായ് നൂർജഹാൻ.
1: ഹായ് മാഡത്തിന്, സുഖം തന്നെ?
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടിലെ ഹസ്ബൻഡും മോനും ഞാനും. മോന് പിന്നെ റിറ്റാർഡ് ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: അതെയോ? ഓക്കെ.
1: ഹസ്ബൻഡ് ഒരു പ്രവാസി മലയാളിയാണ്.
0: ഓക്കെ ഓക്കെ.
1: എനിക്ക് വേണ്ടുന്ന ഗാനം കാക്കക്കൂന്ന് എന്ന സിനിമയില് ആരാരും കണ്ടില്ലല്ലോ, ആരാരും കേട്ടില്ലോ എന്ന് പാട്ട് മറന്നുപോയി. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ദിവസം ഇങ്ങനെ ഒത്തിരി ഗാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. മാഡം എവിടെ താമസിക്കുന്നത്?
0: ഹോം ടൗൺ ട്രിവാൻഡ്രം ആണ്.
1: ആണല്ലേ, ഇനി ഒത്തിരി വിവരങ്ങളിൽ എത്തട്ടെ.
0: താങ്ക് യു, താങ്ക് യു. അവിടെ പാട്ടുകൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ?
1: പിന്നെ ഞാനെന്റെ ചെറുപ്പം മുതലേ ആകാശവാണി ശ്രോതാവാണ് ഞാൻ. പിന്നെ കുറച്ച് ഈ മയ്യനാട് ഹസ്ബൻഡിന്റെ വീടാണ്, ഇവിടെ വന്നിടം തൊട്ട് എനിക്ക് ഈ ആകാശവാണി കിട്ടത്തില്ലായിരുന്നു. അനന്തപുരിയാണ് കൂടുതലും കേട്ടോണ്ടിരിക്കുന്നത്.
0: അപ്പം ജോലിയൊക്കെ ചെയ്യുമ്പം റേഡിയോ വെച്ചിട്ട് ചെയ്യുമല്ലേ? ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. വിളിച്ചതിനും വലിയ സന്തോഷം. പാട്ട് എന്തായാലും വെച്ചുതരാട്ടോ.
1: ഓക്കെ ഓക്കെ.

0: ഹലോ
1: ഹലോ നമസ്കാരം, പറഞ്ഞോളൂ.
0: ഓച്ചിറ പ്രകാരം നിന്ന് ജാനന്ദ്രൻ നായരാണ്.
1: ഹലോ ഹലോ സാർ, സാർ എന്താ ചെയ്യുന്നത്?
0: പെൻഷനായി, ജില്ലാ സഹകരണ ബാങ്കിലായിരുന്നു, റിട്ടയർഡ് ആയിട്ട് 15 വർഷം കഴിഞ്ഞു. മാഡം, ആദ്യമായിട്ട് സംവിധാനത്തിന്റെ മേലങ്കി അണിയുന്നത് ഏത് സിനിമയിലാണ്?
1: നിള എന്ന് പറയുന്നൊരു സിനിമയിലാണ്, ശാന്തികൃഷ്ണയും വിനീതൊക്കെ അഭിനയിച്ച നിള എന്ന് പറയുന്നത്. കേരള സംസ്ഥാന സർക്കാർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്, 2023. അതെ, അത് കഴിഞ്ഞിട്ട് അപ്പുറം എന്ന് പറയുന്നൊരു സിനിമ ചെയ്തായിരുന്നു, അത് ജഗദീഷ് സാറാണ് അതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്നത്.
0: പിന്നെ ഇപ്പം ഏത് പടം ചെയ്യുന്നുണ്ട് മാഡം?
1: ഞാൻ സിനിമകളുടെ ചർച്ചകളിലാണ്, അടുത്ത സിനിമയിലേക്ക് കടന്നിട്ടില്ല. തിരക്കഥ ഈ സിനിമകളല്ല, ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ ഞാൻ തന്നെയാണ് കഥയും തിരക്കഥയും എഴുതിയിട്ടുള്ളത്. അപ്പോ അടുത്തതിലും അങ്ങനെ തന്നെയാണ്. അതെ. അപ്പോ സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് വേണ്ട പാട്ട് മധുര 17 എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി, പഴയ ഒരു സിനിമയാണത്. തമ്പി സാറ് രചന നിർവഹിച്ച്, കുമാർ സാറ് സംഗീത സംവിധാനം നിർവഹിച്ച്, നമ്മുടെ ഗാനഗന്ധർവൻ പാടി പതിഞ്ഞ ഒരു ഗാനമാണ്. അജ്ഞാത പുഷ്പമേ, അഭിരാമ പുഷ്പമേ, ഏതു സ്വർണ താഴ്വരയിൽ വിടർന്നു നീ എന്നുള്ള ഒരു പാട്ട്, പഴയ പാട്ടാണ്.
1: ഓക്കെ ഓക്കെ.
0: അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് ഈ പാട്ടിന് നമുക്ക് കിട്ടുന്നത്.
1: ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ സാറ്?
0: ഞങ്ങളുടെ പ്രയാർ സഹവാസിയായ ഗംഗയ്ക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഭാസ്കരൻ പിള്ള, പിന്നെ ജയൻ, എന്റെ അനുജനായ മുരളീധരൻ നായർ, നാരായണൻ നായർ, പിന്നെ എന്റെ പെങ്ങളായ വിജയലക്ഷ്മി അമ്മ എന്നിവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ആത്മജ, ജവഹർ മഹറിയെന്നാണ് വിളിക്കുന്നത്.
1: അതെയോ?
2: ഏഴര പൊന്നാനം പുറത്തെഴുന്നള്ളു ഏറ്റുപാനൂരപ്പാന്നുള്ള.
1: ഓക്കെ ഓക്കെ. ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത പാട്ടല്ലേ? എന്താ ഈ പാട്ടിനോട് എന്താണ് അമ്മയ്ക്ക് ഇഷ്ടം?
2: കേൾക്കാനൊക്കെ സുഖമുണ്ട്.
1: അതെയോ? പഴയ ഓർമ്മകളാണോ, എന്താണ് അമ്മയ്ക്ക് ഇഷ്ടം?
2: ഞാൻ ഭഗവാന്റെ ഒരു ആരാധിക.
1: ഓക്കെ. അമ്മ സ്ഥിരമായിട്ട് ഇവിടെ ആകാശവാണിയിൽ വിളിക്കാറുണ്ടോ?
2: മുമ്പ് വിളിക്കുമായിരുന്നു, ഇപ്പൊ സുഖമില്ലാതെ ആയതിന് ശേഷം ഒരു രണ്ടു കൊല്ലം വിളിയില്ല. ഇപ്പൊ ആദ്യമായിട്ട് തുടങ്ങിയതാണ്.
1: ആഹാ. അമ്മ പുതിയ സിനിമയൊക്കെ കാണാറുണ്ടോ? ആരൊക്കെയുണ്ട് അമ്മയ്ക്ക് അവിടെ?
2: എന്റെ മോനും ഭാര്യയും രണ്ട് മക്കളും.
1: ഈ പാട്ട് വെച്ചുതരാം. വിളിച്ചതിൽ വലിയ സന്തോഷം.
2: ശരി
1: ശരി അമ്മ, താങ്ക്സ്.

0: ഹലോ
1: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
0: മലയടി വലിയ വളം സത്യഭാമയാണ്.
1: സത്യഭാമ, ഹലോ, എന്ത് ചെയ്യുന്നു സത്യഭാമ?
0: സത്യഭാമ ഇപ്പം തൊഴിലറപ്പിലിരിക്കുകയാണ്.
1: അതെയോ? ആഹാ, നല്ല ചൂടൊക്കെ അല്ലേ?
0: ആ, നല്ല ചൂടുണ്ട്. എല്ലാരും വേർക്കുകയാണ്. 40 പേരുണ്ട് ഞങ്ങൾ.
1: അതെയോ? ഓക്കെ.
0: എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് വെച്ചേരണം. ഞങ്ങൾക്ക്
1: വെച്ചേരല്ലോ. ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടത്?
0: എന്നിഷ്ടത്തില്.
1: ആഹാ, ഉറപ്പായിട്ടും വെച്ചേരാം. 41 പേർക്കും വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ശരി അമ്മ.

0: ഹലോ
1: എന്റെ പേര് സൽമ ബീവി.
0: ഹലോ സൽമ ബീവി, പറഞ്ഞോളൂ.
1: എനിക്കൊരു പാട്ടാണ്.
0: ഓക്കെ, ഏത് പാട്ടാ ഉമ്മയ്ക്ക് വേണ്ടേ?
1: എനിക്ക് വേണ്ടത് പരന്ന പൂങ്കുഴി. എന്റെ എല്ലാവർക്കും വേണ്ടി ഓർമ്മയ്ക്കായിട്ട് പാട്ട് കേൾക്കാനാ.
0: ഓക്കെ, ഉമ്മ എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കരിങ്ങന്നൂര്.
0: കൊല്ലത്തിനടുത്തല്ലേ?
1: കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഓയൂര്, ഓയൂര് അഞ്ചലോട്ട് പോകുന്ന റൂട്ടാണ് കരിങ്ങന്നൂർ.
0: ഓക്കെ, ഉമ്മയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
1: ഇപ്പൊ ഞാൻ തനിക്കുപോയില്ല, എന്റെ ഭർത്താവ് മരിച്ചുപോയി, രണ്ട് മക്കളുണ്ട്. മക്കൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. എന്റെ സഹോദരങ്ങളും ഉമ്മായും അത്തായും എല്ലാരും മരിച്ചുപോയി. എല്ലാവർക്കുള്ളേ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചോദിച്ചത്. കൊറേ നാളായി കേട്ടിട്ട്.
0: അതെയോ? അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്. ആ, സുഖമായിട്ടിരിക്കുന്നു ഉമ്മ. ഉമ്മ സുഖല്ലേ?
1: ആ, കുഴപ്പമില്ല.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് ഉമ്മക്ക് ഈ പാട്ട് വെച്ചേരാട്ടോ.
1: ആ ശരി
0: ശരി ഉമ്മ.

0: ഹലോ
1: ഹലോ
0: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ഗുണശീലൻ.
0: ഓക്കെ, പേരെനിക്ക് കിട്ടിയില്ല.
1: ഗുണശീലൻ.
0: ഓക്കെ,
1: അതെയോ?
0: ഓക്കെ,
1: പാട്ട് മകനെ നിനക്ക് വേണ്ടി മാലാക്കാമാർ വന്ന് പൂർത്തുന്ന പാട്ട്.
0: എന്താ ഈ പാട്ടിനോട് എന്താ ഇഷ്ടം?
1: നല്ല പാട്ടല്ലേ, പതിനാറ് രാവിലെ.
0: അതെ, അപ്പം ഈ പാട്ടുകൾ കേൾക്കുമ്പോ ലിറിസിസ്റ്റിന്റെയും മ്യൂസിക് ഡയറക്ടറിന്റെ ഒക്കെ പേരുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അതെ അല്ലേ. ഓക്കെ, ആ സുഖമായിട്ടിരിക്കുന്നു. അടുത്ത ചർച്ചയിലാണ്, ആയിട്ടില്ല. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വലിയ സന്തോഷം. ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക്സ്.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: ആരാണ്? ഹലോ അമ്മ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഒരു വീട്ടമ്മയാണ്.
1: അതെയോ, ഓക്കേ. അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ഗുരു സിനിമയുടെ ഏതെങ്കിലും ഒരു പാട്ട് വേണം.
1: അമ്മയ്ക്ക് ആ സിനിമ ഇഷ്ടമാണോ ഒത്തിരി?
2: സിനിമ ഇഷ്ടമാണ്.
1: അമ്മയ്ക്ക് ദേവസംഗീതം നീ അല്ലേ, ആ പാട്ട് മതിയോ ഗുരുവിലെ?
2: ഓ മതി മതി. എനിക്ക് രണ്ട് പെൺമക്കളെ വേണം. രണ്ട് പെൺമക്കള് വിവാഹം കഴിച്ചു. മൂത്ത മോള് ദിവ്യ, മക്കള് ദൃശ്യ, അച്ഛൻ്റെ മരുമകൻ രഞ്ജിത്ത്, ഇളയ മകള് രമ്യ, അവളെ മക്കള് സ്നേഹ, സ്വാതി, മരുമകൻ ഷാജി.
1: അവരൊക്കെ അടുത്ത് തന്നെയാണോ അവിടെ?
2: അല്ല, അടുത്തല്ല. മൂത്ത മോള് കടയ്ക്കത്, ഇളയാള് ആറ്റിങ്ങൽ കല്ലുമുടങ്ങ് പറയും. ബാൽ സൊസൈറ്റി ജോലിയുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് മെമ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു.
1: അതെയോ,
2: രമ്യ.
1: ഓക്കെ.
2: അപ്പൊ എന്റെ മൂത്ത മോളെ റേഡിയോ എപ്പോഴും കേൾക്കുന്ന ആളാണ്. എന്റെ കുട്ടിനാളിലെ റേഡിയോ ശ്രോതാവാണ്. രാവിലെ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്യുന്നത്.
1: അതെയോ.
2: എന്ന് വെച്ചാൽ എന്റെ മാമൻ ലൈസൻസോടുകൂടി റേഡിയോ വാങ്ങിച്ച ആളാണ്. അപ്പോഴേ ഞാൻ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്.
1: ഓക്കെ.
2: എനിക്കിപ്പോ 66 വയസ്സും പ്രായമുണ്ട്. എങ്കിലും അത് കേട്ടാലേ ശരിയാവൂ.
1: അമ്മ, അപ്പൊ അവിടെ സ്ഥിരം ആകാശവാണി തന്നെയാണോ വെച്ചിരിക്കുന്നത്?
2: അതെ അതെ അതെ അതെ, ആകാശവാണി അനന്തപുരി FM.
1: അനന്തപുരി FM അല്ലേ? ഓക്കെ.
2: അതാകുമ്പോ വാർത്തയും എപ്പോഴെപ്പോഴും കേൾക്കാം, വിശേഷങ്ങൾ അറിയാം, പാട്ടും കേൾക്കാം, ഹലോ സന്ദേശം, എല്ലാ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുന്നതാണ്.
1: ഓക്കെ. ആഹാ. എന്റെ വീട് ട്രിവാൻഡ്രാണ്. ഫാമിലി ആയിട്ട് പുറത്താണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. അതെ. അപ്പൊ എന്തായാലും അമ്മയോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം.
2: സന്തോഷമുണ്ട്.
1: ശരി അമ്മ, താങ്ക്സ്.

0: ഹലോ, ഞാൻ നിന്ദുലക്ഷ്മി. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്നത്. എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും ഉള്ള ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് പാട്ടുകളോടുള്ള ആൾക്കാരുടെ ഒരു താല്പര്യവും ഞാൻ അറിയുന്നതിനും അപ്പുറം, ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. കാരണം പലരും അതിന്റെ ലിറിസിസ്റ്റും സംഗീത സംവിധായകനും ഒക്കെ അറിയുകയും ലിറിക്സിന്റെ ഒക്കെ അർത്ഥത്തിന്റെ തലങ്ങളൊക്കെ വളരെയധികം മനസ്സിലാക്കുക ഒക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് വീട്ടമ്മമാര് പാട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും, ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ജോലികൾക്കിടയിൽ എപ്പോഴും സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരെ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റി. അതും എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനും പേഴ്സണലി ഒരുപാട് പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെയും നിത്യജീവിതത്തിൽ പാട്ടിന് വലിയൊരു സ്ഥാനവും ഉണ്ട്. ഞാനിവിടെ ഈ പ്രോഗ്രാമിന് വരുമ്പോഴും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വലിയ സന്തോഷം, ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് എല്ലാവർക്കും.
1: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെബിൽ ജിഹാൻ, ഷിബിന അൻവർ.

ആകാശവാണി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബെന്നറ്റ് വീട്രാഗ് സംഗീതം നൽകി ചിത്രപാടിയത്. ചിത്രം ഗദ്ദാമ.

സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ചൂടിനെ ചുരുക്കാൻ എ സി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? ഇട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക എ സികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും എ സി സ്വന്തമാക്കൂ.
1: സംഗീത സരണി സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്ന് മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
1: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വൈറസല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്, 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
0: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജിയൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അത് കണക്ക് മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച്

0: അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നേർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്പിറ്റൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല, കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിന് അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്ടിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ് നമ്മൾ, സൈക്ലോവിയർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവിയർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റിഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക്, പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരും എന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും, മറ്റ് രോഗങ്ങൾ പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമായി

0: കാണാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പൊ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പൊ IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിൻ ആണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പൊ സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മാഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിത ശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹിൽ, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹിൽ @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാഗാമൃതത്തിൽ ഡോക്ടർ കെ ജെ യേശുദാസ് പാടിയ കൃതികൾ. പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. വാണി വാഗതീശ്വരി, രാഗം വാഗതീശ്വരി, രൂപകതാളം.

0: ഡോക്ടർ കെ ജെ യേശുദാസ്
1: പാടിയ കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: വയലിൻ പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ, മൃദംഗം മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ, ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ.

0: സമയം 11 മണി.
1: ആകാശവാണി.
2: ഹരിതവാണി

അധികം പേരും ശ്രദ്ധിക്കാനിടയില്ലാത്തൊരു പക്ഷിയാണ് വാനമ്പാടി. എന്നാൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും വാനമ്പാടിയെ കുറിച്ച് കേട്ടിരിക്കാനിടയുണ്ട്. നമ്മുടെ ഗന്ധർവരായ പക്ഷികളിലൊന്നാണിത്. ഗന്ധർവന്മാർ വലിയ പാട്ടുകാർ എന്നാണല്ലോ കരുതപ്പെടുന്നത്. വാനമ്പാടികളുടെ പാട്ടിനെ കുറിച്ച് പാടാത്ത കഴിവ്

0: പരിപാടി.
1: പ്രത്യേകിച്ച് ആംഗല കവികളാണ് ഇവയെക്കുറിച്ച് കൂടുതലായി എഴുതിയത് എന്ന് തോന്നുന്നു. കടുത്ത മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പക്ഷിപ്പാട്ട് മുഴങ്ങുമ്പോൾ അവിടുത്തെ ഏതു കഥയാണ് പാടിപ്പോകാതിരിക്കുക? കേരളത്തിന് ഇങ്ങനെയുള്ള കടുത്ത കാലാവസ്ഥാ ഭേദങ്ങൾ വളരെ കുറവാണ്. വേണമെങ്കിൽ വേനലും മഴയുമാണ് നമ്മുടെ കടുപ്പമുള്ള കാലാവസ്ഥയായി തോന്നുന്നത് എന്ന് പറയാം. കാലാവസ്ഥയിലുള്ള മിതത്വം നമ്മുടെ ഭാവുകത്വത്തെയും സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ.
2: സ്വർഗവാതുക്കലിരുന്ന് ശ്രുതി വീട്ടുന്നവരാണ് വാനമ്പാടികൾ എന്നാണ് കവിഭാവന. കവിക്ക് തുല്യനാണേ പക്ഷിയെന്നും മഹാകവികൾ പാടിയിട്ടുണ്ട്. ആംഗലകവി ഷെല്ലി തന്റെ ഗുരുവായി വരിക്കാൻ ആഗ്രഹിച്ചത് വാനമ്പാടികളെയാണ്. മറ്റൊരു ആംഗലകവി വേഡ്സ്വർത്തും വാനമ്പാടികളെക്കുറിച്ച് ആരാധനയോടെ എഴുതിയിട്ടുണ്ട്.
1: വാനമ്പാടിയുടെ പാട്ട് വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇത് ഒരിക്കൽ കേട്ടവർ മറക്കില്ല. നേർരേഖയിൽ എന്നതുപോലെ സരളമായ സംഗീതമല്ല കൊമ്പൻ വാനമ്പാടികൾ പൊഴിക്കാറുള്ളത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരു പക്ഷിയുടെ പാട്ടായി മാത്രം ഇതിനെ നിർവചിക്കാനാവില്ല. പല പക്ഷികളുടെ പാട്ടുകൾ കൂട്ടിക്കലർത്തി വാനമ്പാടി പാടുകയാണെന്നേ തോന്നുകയുള്ളൂ.

0: പാമ്പ് പോലെ അല്ലെങ്കിൽ സിംഹണി പോലെ തോന്നും ഇവയുടെ പാട്ട് കേൾക്കുമ്പോൾ. കൊമ്പൻ വാനമ്പാടിയുടെ പാട്ട് 3-4 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. വാനമ്പാടിയുടെ സംഗീതത്തെ കവികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും അവയുടെ പാട്ടിന്റെ ഈ പ്രത്യേകതകൾ കൊണ്ടാണ്.
1: പലതരം വാദ്യോപകരണങ്ങളുടെ ഒരു മേളനം വാനമ്പാടിയുടെ പാട്ടിൽ കേൾക്കാം. ഇതിൽ ചിലമ്പിന്റെ ശബ്ദം വേറിട്ട് നിൽക്കും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, കെ ജെ യേശുദാസ് പാടിയ തേനും വയമ്പും നാവിൽ തോളും വാനമ്പാടി എന്ന പാട്ട് മലയാളികളുടെ മനസ്സിൽ വാനമ്പാടിയെ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്.

0: വിശാലവും വരണ്ടതുമായ സ്ഥലങ്ങളിലും ചരൽ പ്രദേശങ്ങളിലുമാണ് കൊമ്പൻ പാടികളെ കാണാറുള്ളത്.
1: പക്ഷി നിരീക്ഷകൻ സിജി അരുൺ.
0: ആറ്റക്കുരുവിയേക്കാളും വലുപ്പമുള്ളതും തവിട്ട് നിറത്തിലുമുള്ള ഈ പക്ഷികൾക്ക് തലയിലും പുറത്തും കഴുത്തിലും കറുത്ത വരവുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ശിഖയുണ്ട് ഈ പക്ഷിക്ക്. ഇംഗ്ലീഷിൽ മലബാർ ലാർക്ക് എന്ന പേരുള്ള ഈ പക്ഷിയുടെ ശാസ്ത്രനാമം ഗലേറിഡ മലബാറിക്ക എന്നാണ്. വിഖ്യാത കവികളായ ഷെല്ലിയും വാട്സ്വർത്തുമൊക്കെ 18-ാം നൂറ്റാണ്ടിൽ മാനമ്പാടികളെക്കുറിച്ച് എഴുതിയ കവിതകളിലൂടെ ലോകമെങ്ങും ഈ പക്ഷികൾ പ്രശസ്തമായി. ഇതിനും 2 നൂറ്റാണ്ട് മുന്നേ ഷേക്സ്പിയറുടെ രചനകളിൽ മാനമ്പാടികളെക്കുറിച്ച് വിശേഷണങ്ങളുണ്ട്. വർണ്ണിക്കാൻ വിഷമമുള്ള തരത്തിൽ നീണ്ടുപോകുന്ന പാട്ടുപാടുന്നത് ആൺപക്ഷികളാണ്. തറയിൽ നിന്നും ഉയർന്നു പൊങ്ങി കുറച്ചു നേരം വായുവിൽ ചിറകടിച്ചു നിന്നുകൊണ്ട് മെല്ലെ നീങ്ങിക്കൊണ്ടാണ് പാടുന്നത്. തറയിൽ ഇരുന്നും ആലപിക്കാറുണ്ട്. മിക്കവാറും കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ 10-ഓളം മാനമ്പാടികളുണ്ട്. അതിൽ ദേശാടനക്കാരെ ബന്ധുക്കൾ ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്ത് എയർപോർട്ടിന്റെ വിശാലമായ വളപ്പിനുള്ളിൽ വലിയ ചുറ്റുമതിൽ വരുന്നതിന് മുന്നേ ഓറിയന്റൽ സ്കൈലാർക്ക് എന്ന കൊമ്പൻ പാടിയുടെ ബന്ധുവിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. സൂര്യരശ്മികളെ എതിരേൽക്കുന്ന മനസ്സുപോലെ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രണയത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായി കവികൾ വാഴ്ത്തുമ്പോൾ ഇപ്പോൾ ഈ പക്ഷികളുടെ ചുറ്റുപാടിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിശാലവും തുറന്നതുമായ പ്രദേശങ്ങളൊക്കെ കേരളത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി തരമാറ്റിയെടുക്കലും വ്യാപകമായ നികത്തലുകളും കുന്നിടിക്കലും കാരണം കേരളത്തിൽ പലയിടത്തു നിന്നും ഇവർ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ പറഞ്ഞ വിഖ്യാത കലാകാരന്മാർ ഈ കാലഘട്ടത്തിലാണ് എഴുതിയിരുന്നതെങ്കിൽ അവരുടെ ഭാവനകൾ ആകുലതകൾ നിറഞ്ഞതായി.
2: ഇവയുടെ പാട്ട് വളരെ പ്രശസ്തമായതുകൊണ്ട് വാനമ്പാടികൾ എല്ലാവരും വലിയ പാട്ടുകാരാണെന്ന് ആരും കരുതരുത്. ഇവരിൽ ചില ജാതിക്കാർ മാത്രമാണ് പാട്ടുകാരായുള്ളത്. വർണ്ണഭംഗിയൊന്നുമില്ലാത്ത ചെറിയൊരു പക്ഷിയായതിനാൽ എല്ലാവരും വാനമ്പാടികളെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നുമില്ല. കേരളത്തിൽ സാധാരണ കണ്ടുവരാറുള്ള വാനമ്പാടികളാണ് കരിവയറൻ വാനമ്പാടി, ചെമ്പൻപാടി, കൊമ്പൻ വാനമ്പാടികൾ തുടങ്ങിയവ. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാനാവുകയുള്ളൂ.
1: കൊമ്പൻ വാനമ്പാടികളിൽ പ്രധാനമായും 2 ഇനങ്ങളെയാണ് ഇവിടെ കാണാനാവുക. മറ്റു വാനമ്പാടികൾക്കില്ലാത്ത തലയിലെ ശിഖയാണ് ഇവയെ കൊമ്പൻ വാനമ്പാടി എന്ന് പേര് ചൊല്ലി വിളിക്കാൻ കാരണം. സൈസ് ക്രസ്റ്റഡ് ലാർക്ക് കൊമ്പൻ വാനമ്പാടികളിലെ ഒരു ഇനത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ഇത്. ഇതിന്റെ ശാസ്ത്രീയ നാമം ഗാലറിഡ ദേവ എന്നാണ്. 2-ാമത്തെ ഇനത്തിന്റെ ഇംഗ്ലീഷ് പേര് മലബാർ ക്രസ്റ്റഡ് ലാർക്ക് എന്നും ശാസ്ത്രീയ നാമം ഗാലറിഡ മലബാറിക്ക എന്നുമാണ്.
2: കൊമ്പൻ വാനമ്പാടികൾക്ക് തെങ്ങിൽ കൂടൊരുക്കി കാണാറുള്ള ആറ്റക്കുരുവികൾ എന്ന വെളിപ്പേരുള്ള തൂക്കണം കുരുവികളേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേ ഉള്ളൂ. ആകപ്പാടെ നോക്കിയാൽ മേൽമണ്ണിന്റെ തവിട്ട് നിറമാണ് അവയ്ക്കുള്ളത്. മണ്ണിൽ പതിഞ്ഞിരുന്നാൽ ഇവയെ കണ്ടെത്തുവാൻ എളുപ്പവുമല്ല.
1: കൊമ്പൻ വാനമ്പാടിയുടെ ദേഹത്താകെ ഇരുണ്ട വരകൾ കാണാനാകും. സൂക്ഷിച്ചു നോക്കിയാൽ കഴുത്തിലും പുറത്തും തലയിലും മാറിടത്തിൽ 2 വശങ്ങളിലുമായി ഇരുണ്ട വരകൾ വ്യക്തമായി കാണാനാകും. ശിഖ ഒന്നുകൊണ്ട് തന്നെ കൊമ്പൻ വാനമ്പാടിയെ മറ്റു വാനമ്പാടികളിൽ നിന്ന് തിരിച്ചറിയാനാകും. തലയിൽ ഉയർന്നു നിൽക്കുന്ന തൂവലുകൾ ചില നേരം താഴ്ന്നു കിടക്കാറുമുണ്ട്. പൂവനെയും പിടയെയും തമ്മിൽ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. എന്നാൽ പാട്ടുപാടുന്ന പക്ഷി ഏതെന്ന് നോക്കി പൂവനെ തിരിച്ചറിയാം. പെൺപക്ഷി പൂവനെപ്പോലെ പാടാറില്ല.

0: എവിടെയെങ്കിലും ഇരുന്ന് പാടുക മാത്രമല്ല കൊമ്പൻ വാനമ്പാടികൾ ചെയ്യുക. അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് ചില അഭ്യാസങ്ങൾ കൂടി അവ നടത്താറുണ്ട്. അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക താളത്തിൽ ഉയർന്നും താഴ്ന്നും പറന്ന് തുടരെ തുടരെ ചിറകി ഉറപ്പിച്ചുകൊണ്ടാണ് ഇവ പാട്ട് കച്ചേരി നടത്തുന്നത്. ഇന്നത്തെ പാട്ട് കച്ചേരി നടത്തുമ്പോൾ കാറ്റ് ചവിട്ടി നിൽക്കുന്ന ശീലവും ഇവയ്ക്കുണ്ട്. പറയത്തക്ക വർണ്ണത്തൂവലുകളൊന്നും പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടില്ലെങ്കിലും ശുദ്ധിശുദ്ധമായ സംഗീതം ഒന്നുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവയ്ക്ക് കഴിയുന്നു.
1: വരണ്ടതും കുറ്റിപ്പുല്ലുകൾ നിറഞ്ഞതുമായ മലഞ്ചെരുവുകളിലാണ് സാധാരണയായി കൊമ്പൻ വാനമ്പാടികളെ കാണാനാവുക. തെക്കൻ ജില്ലകളിൽ കണ്ടുവരുന്ന കൊമ്പൻ വാനമ്പാടിക്ക് കഴുത്തിലും മാറിടത്തിലും വേദിയുള്ളതും കറുത്തതുമായ വരകളാണുള്ളത്. ഇവ മലബാറിൽ കാണുന്ന കൊമ്പൻ വാനമ്പാടികളെ പോലെ പാട്ടുകാരല്ലെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടിയിരിക്കുന്നു.

വാനമ്പാടികൾ മണ്ണിനോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. നിലത്ത് കിടക്കുന്ന കല്ലിന്റെയോ മൺകട്ടയുടെയോ കുറ്റിപ്പുല്ലിന്റെയോ ചുവട്ടിലെ ചെറുകുഴിയിൽ വലിയ ആർഭാടമൊന്നുമില്ലാതെയാണ് ഇവ കൂടൊരുക്കുന്നത്. പുല്ലും വേരുകളും രോമങ്ങളുമെല്ലാം ചേർത്താണ് ഇവ കൂടൊരുക്കുന്നത്. മുട്ടയുടെയും കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കും വിധമുള്ള ഇടമാണ് ഇവ കൂടൊരുക്കാനായി കണ്ടെത്തുന്നത്. മഴക്കാലത്തിന് മുമ്പായാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഈ സമയത്താണ് ഇവയുടെ പാട്ടും ഡാൻസും ഒക്കെ ഉച്ചാവസ്ഥയിലെത്തുന്നത്. കൊമ്പൻ വാനമ്പാടിയുടെ കൂട്ടിൽ 3-4 മുട്ടകളെങ്കിലും കാണും. നമ്മുടെ പ്രകൃതിയെ സംഗീതസാന്ദ്രമാക്കുന്നതിൽ അനുഗ്രഹീതരായ കൊമ്പൻ വാനമ്പാടികളുടെ പാട്ടുകളും വലിയ പങ്കുവഹിക്കുന്നു. നമ്മെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്ന കൊമ്പൻ വാനമ്പാടികളെ നന്ദിയുടെ അല്ലാതെ ആർക്കും ഓർക്കാനാവില്ല.

ചിത്രീകരണ പരമ്പര ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിനു? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18 ലോകോത്തര ബ്രാൻഡുകളുടെ 400 മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ

0: 5.5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ജി വേണുഗോപാലും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രം മണിച്ചിത്രത്താഴ്.

ചലച്ചിത്രകാരനായി കൂട്ടുകാരിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി കൂട്ടുകാരി.

0: കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും. ഇതേക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ജെൻഡർ ജസ്റ്റിസ് വിഭാഗം നോഡൽ ഓഫീസർ ഡോക്ടർ അനുഷ്യ ജയദേവ് സംസാരിക്കുന്നു.
1: കുടുംബം എന്നത് എല്ലാ കാലത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയാണ് കുടുംബത്തെ പറയുക. കുടുംബം ഇത്രമാത്രം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാമൂഹ്യവൽക്കരണത്തിന്റെ ആദ്യ പടി എന്ന് പറയും. സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനായിത്തീരുന്ന, ശിശു മനുഷ്യനായി വളർന്നു വരുന്നത് കുടുംബത്തിനുള്ളിലൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ വളരെ ജനാധിപത്യപരമല്ലാതെ അച്ഛന്മാരോ മുത്തശ്ശന്മാരോ അമ്മാവന്മാരോ മാത്രം തീരുമാനമെടുത്തിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനമായി മാറി വരുന്നത് ഈ ഒരു അടുത്ത കാലഘട്ടത്തിലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ സാങ്കേതികമായും സാംസ്കാരികമായും വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു ചരിത്രാതീത കാലത്ത് കുടുംബവ്യവസ്ഥ എന്നത് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കുടുംബവ്യവസ്ഥ ഇല്ലായിരുന്നു. പക്ഷെ പല

കാരണങ്ങളാലും മനുഷ്യർ അവരുടെ ജീവിതം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ആണും പെണ്ണും ഇണകളാവുകയും അവരൊരുമിച്ച് ചേർന്ന് കുടുംബം എന്ന വ്യവസ്ഥ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും ഈ പുരുഷന്റെയും സ്ത്രീയുടെയും കുടുംബത്തിനകത്തുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വളരെ വ്യത്യസ്തമായിരുന്നു. ഈ വ്യത്യസ്തതയ്ക്ക് കാരണം സ്ത്രീക്കാണ് ഗർഭധാരണ ശേഷിയുള്ളത്, അതുപോലെ സ്ത്രീക്കാണ് കുട്ടിയെ പ്രസവിച്ച് വളർത്താൻ കഴിയുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുടുംബത്തിനുള്ളിലുള്ള ഈ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുകയും അത് ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെയും ഈ റെസ്പോൺസിബിലിറ്റീസും കുടുംബ സംവിധാനത്തിനും ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ നമ്മൾ തുടരുകയും ചെയ്യുന്നു. നമ്മുടെ സാധാരണ ഒരു മലയാളി കുടുംബം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കുടുംബം എന്ന് പറഞ്ഞാൽ അത് പിതൃദായകത്വ സ്വഭാവത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പുരുഷന് ഒരു ലേബൽ നമ്മൾ കൊടുക്കുകയാണ്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ സാമ്പത്തികമായ എബിലിറ്റിയുടെ ഉത്തരവാദിത്വം എല്ലാം നമ്മൾ പുരുഷന് കൊടുക്കുന്നുണ്ട്. സ്ത്രീക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കി ശരിയാക്കി നടത്തിക്കൊണ്ടുപോവുക, ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണത്തിനുള്ള മറ്റു സംവിധാനങ്ങൾ പുരുഷൻ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യുക. ഈ 2026 ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് പല കുടുംബങ്ങളും നടക്കുക. പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല സാമ്പത്തികമായിട്ട് ഉള്ള എല്ലാ ക്രയവിക്രയങ്ങളും ചെയ്യുന്നത്, സ്ത്രീകൾ തന്നെ ആവണമെന്നില്ല പാചകം ചെയ്യുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു രീതി. പക്ഷെ ഇതിനുള്ളിൽ ഈ പറയുന്ന പുരുഷനും സ്ത്രീക്കും കുട്ടികൾക്കും കിട്ടേണ്ടുന്നതായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. തൊട്ടടുത്ത ഒരു ദിവസമാണ് വിവാഹം കഴിഞ്ഞ 9-ാമത്തെ വർഷത്തിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, മകൻ അമ്മയെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള തരത്തിലെ പല അതിക്രമങ്ങളും കുടുംബത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന കാൽപ്പനികമായിട്ടുള്ള ഒരു കുടുംബം എന്ന് അത് മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബത്തിനുള്ളിൽ സമൂഹത്തിനകത്തുള്ള എല്ലാ തരത്തിലെ അഴിമതികളും അനീതികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പിന്നെ കൊച്ചുകുട്ടികളുടെ സുരക്ഷിതത്വം, ഏറ്റവും വലിയ അബ്യൂസേഴ്സ് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിനകത്ത് പുരുഷന്മാർക്കാണ് ഒരു മേൽക്കൈ, സ്ത്രീകൾ അബ്യൂസേഴ്സ് ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. സ്ത്രീകൾ അബ്യൂസേഴ്സ് ആയിട്ടുള്ള പലതരത്തിൽ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്ത്രീകളിലും ഉണ്ട്. കുട്ടികളെ നമ്മൾ കണക്കാക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കേണ്ട, നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കേണ്ട, സമൂഹത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു പോകേണ്ടാണ് നമ്മൾ കുട്ടികളെ കണക്കാക്കുന്നത്. ഒരു കുടുംബവും കുട്ടികളുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്ത സമൂഹമാണ് കേരളം. അതുകൊണ്ട് തന്നെ കുട്ടികളെ നിയന്ത്രിക്കുക, കുട്ടികളെ സമൂഹത്തിന് പാകപ്പെടുത്തി, കുടുംബത്തിന് പാകപ്പെടുത്തി വളർത്തുക എന്നുള്ളതാണ് കുടുംബം ചെയ്യുന്നത്. ഒരുപക്ഷെ ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണമുള്ള സപ്പോർട്ട് കൊടുത്ത് ഇവർക്ക് നഷ്ടപ്പെട്ട ബാല്യം അവര് എൻജോയ് ചെയ്യുന്നത് ഈ കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഇന്നത് പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റിയിട്ടില്ല, കുട്ടിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ കുട്ടിയെ മ്യൂസിക് പഠിപ്പിക്കുന്നു, എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റിയില്ല, കുട്ടിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ കുട്ടികളെ അത്തരത്തിൽ നമ്മൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോവിഡിന് ശേഷമുള്ള കുടുംബങ്ങൾക്കുള്ളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇതിനു മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളേറെ വൈജ്ഞാനിക വിസ്ഫോടനം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ശരിയും തെറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് എത്തുന്നതിന്റെ അത്രയും തീവ്രതയോടുകൂടി മുതിർന്ന മനുഷ്യരിലേക്ക് എത്തുന്നില്ല. ഇത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ദോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ഫാക്ട് ചെക്ക് ഇല്ലാത്ത തരത്തിലാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മുതിർന്ന തലമുറ കുട്ടികളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കിട്ടുന്ന ഇൻഫർമേഷനെ കൃത്യമായി പ്രോസസ്സ് ചെയ്ത് അതിനെ അവർക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുകയും ചില തെറ്റായ ഇൻഫർമേഷൻ, ഒരുപക്ഷെ പ്രായത്തിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത ഇൻഫർമേഷൻ, ഇവയെ എത്തരത്തിൽ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കുടുംബത്തിനുള്ളിലും കുടുംബത്തിന്റെ അനുബന്ധമായ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും കടമയാണ്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന മുതിർന്ന തലമുറ കുടുംബങ്ങളിൽ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഫോടനാത്മകമായിട്ടുള്ളൊരു സവിശേഷമായ സാഹചര്യം കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പേരൻസും ഡെമോക്രസി വളരെയധികം ആഗ്രഹിക്കുന്ന കുട്ടികളും തമ്മിലുള്ള കോൺഫ്ലിക്ട് കുടുംബത്തിനുള്ളിൽ വളരെയധികം നടക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്ട് അതിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്തു കാണുന്ന പലതരത്തിലെ ടെൻഡൻസികൾ, കുട്ടികൾക്ക് ഗുണകരമല്ലാത്ത പലതരത്തിലെ, ആശാസ്യമല്ലാത്ത പലതരത്തിലെ ജീവിതക്രമങ്ങളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലെ മാറ്റത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ കുടുംബത്തിൽ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ, ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാത്ത കാര്യമാണോ, ഞങ്ങളുടെ അച്ഛനും അമ്മമാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മിഡിൽ ഏജ് പേരൻസും അതുപോലെ യങ് പേരൻസും എല്ലാം പുലർത്തുന്ന ഒരു മനോഭാവം.
അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുടുംബം ആയിത്തീരുന്ന എൻറ്റിറ്റി ആയിത്തീരുന്ന ഒരു മനുഷ്യരും ഒരു പേരന്റൽ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ, നമുക്ക് എന്ത് എഡ്യൂക്കേഷൻ ആണ് കിട്ടുന്നത്? എനിക്ക് ഒരു പി ജി എന്ന് പറഞ്ഞ സോഷ്യോളജിയിലാണ്, പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ ആരോഗ്യശാസ്ത്രത്തിലാണ്, അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള പഠനമുണ്ട്. പക്ഷെ ഒരു പേരന്റ് ആകാൻ തക്കവണ്ണമുള്ള ഒരു പഠനവും എനിക്ക് ഒരു കാലഘട്ടത്തിലും സമൂഹത്തിൽ നിന്നോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്നോ എനിക്ക് ലഭിച്ചിട്ടേ ഇല്ല. പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പണ്ടത്തെ നീഡുകളും പണ്ടത്തെ ഒരു റെസ്പോൺസ് ഓഫ് ചിൽഡ്രനും വളരെ വ്യത്യാസമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നീഡ്സ് വളരെ വ്യത്യാസമാണ്. മുമ്പ് മുതിർന്ന തലമുറയ്ക്ക് കൂടുതൽ അറിവും ചെറിയ തലമുറയ്ക്ക് കുറച്ചറിവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ ഉള്ളതിനേക്കാൾ ഏറെ അറിവ്, അത് പ്രോസസ്ഡ് അല്ലാത്ത അറിവുള്ള ഒരു തലമുറയോടാണ് നമ്മൾ ഇടപെടുന്നത്. രക്ഷാകർത്തൃത്വം എന്ന മേഖലയിൽ പ്രത്യേകിച്ച് പരിശീലനങ്ങളൊന്നും സിദ്ധിക്കാത്ത മനുഷ്യരാണ് ഈ ദിവസം വരെയും കുടുംബങ്ങൾ ആയി മാറിയിരിക്കുന്നത്. സ്കൂളിൽ അവരുടെ കൗമാരത്തിന്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടി കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ പാഠ്യപ്രക്രിയയുടെ ഭാഗമായിട്ടും കുട്ടികൾ ഇത്തരം ചർച്ചകൾ കൊണ്ടുവരികയും കുടുംബത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പേരന്റിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും രക്ഷകർത്താക്കൾ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കുകയും തങ്ങൾക്ക് രക്ഷകർത്താക്കളായി കുട്ടികളെ വളർത്താനുള്ള കഴിവുണ്ടോ എന്ന് അവരോട് തന്നെ അവർക്ക് ചോദിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുക. ഈ പറയുന്ന കൗമാരക്കാരിൽ നിന്ന് യൗവനത്തിലേക്ക് വരുമ്പോഴോ യൗവനത്തിന്റെ മുതിർന്ന നിലകളിലേക്ക് വരുമ്പോഴോ അവർക്ക് സാധിക്കും. ഇനി ആണും പെണ്ണും മാത്രം ചേരുന്നതല്ലാത്ത കുടുംബങ്ങളിലെയും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കുടുംബമായി ചേരുമ്പോൾ അല്ലെങ്കിൽ സ്വവർഗമായി ഇണകളായി ജീവിക്കുന്ന മനുഷ്യർ കുടുംബമായി ചേരുമ്പോൾ അവിടെ എങ്ങനെയാണ് കുടുംബപരമായ ക്രയവിക്രയങ്ങൾ നടക്കുന്നത്? ഒരുപക്ഷെ ദത്തുമൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇണയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയോ വളർത്തുമ്പോൾ അവരെ അനുശാസിക്കേണ്ട കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അത്തരം കുടുംബങ്ങളെ എങ്ങനെയാണ് സമൂഹവുമായി ഉൾച്ചേർത്ത് വളർത്തുക? ഇപ്പോൾ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, എല്ലാത്തരം മനുഷ്യരും കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ട്, കുറ്റകൃത്യങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ട്. കുടുംബത്തിനുള്ളിൽ കുറ്റകൃത്യമുണ്ട്, കുടുംബത്തിന് പുറത്ത് കുറ്റകൃത്യമുണ്ട്. ലൈംഗിക കുറ്റകൃത്യം കുടുംബത്തിനുള്ളിൽ നേരത്തെ മുതലേ തന്നെ ഉള്ള ഒരു സംഗതിയാണ്. ഇന്ന കാലത്ത് തുടങ്ങി ഇന്ന കാലത്ത് കൂടിയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ കുടുംബത്തിനുള്ളിൽ നല്ല മെച്ചപ്പെട്ട ആശയവിനിമയം നടക്കണം. കുട്ടികളെ വിശ്വസിക്കുന്ന, കുട്ടികളെ പ്രാധാന്യവൽക്കരിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനമാണ്. കുട്ടി പറയുകയാണ്, എന്നെ തുശൻ എന്നെ ഉപദ്രവിച്ചു, എന്നെ അമ്മാവൻ ഉപദ്രവിച്ചു, എന്നെ അച്ഛൻ ഉപദ്രവിച്ചു, എന്നെ ചേട്ടൻ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇത് പുറത്ത് പറയരുത്, കുടുംബത്തിന്റെ അന്തസ്സാണ് പ്രധാനം എന്ന് പറയുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നീ കള്ളം പറയുന്നു എന്ന് അവരോട് പറയുകയും കുട്ടികളെ മാനസികമായ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കുടുംബങ്ങളുമുണ്ട്. കൃത്യമായി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. രക്ഷാകർത്തൃത്വ പരിശീലനത്തിനുള്ളിൽ അല്ലെങ്കിൽ അത്തരം സംസാരങ്ങൾക്കുള്ളിൽ കുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തിന്റെ അഭിമാനം എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ പ്രധാനമാണ്. രണ്ട്, കുട്ടിയെ വിശ്വസിക്കണം. കുട്ടി കള്ളം പറയില്ല എന്നുള്ളതല്ല, പക്ഷെ കുട്ടി കള്ളമേ പറയുള്ളൂ എന്നുള്ള തരത്തിൽ കുട്ടിയെ കാണുന്നത് ക്രൂരമാണ്. ഒരു കുടുംബ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ പുതിയ തലമുറ മാത്രമല്ല, ഒരു 50 വയസ്സുള്ള മാതാപിതാക്കളുള്ള കുടുംബം മുതൽ 25 വയസ്സ് മാതാപിതാക്കളുള്ള കുടുംബം വരെ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഇപ്പൊ വളരെയധികം ആസക്തരായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ കുട്ടികളും അമ്മയും അച്ഛനും തമ്മിലുള്ള സംസാരം തന്നെ വളരെ കുറവായിട്ട് മാറുന്നുണ്ട്. അത് എന്നും നമ്മൾ പറയുന്ന കാര്യമാണ്. ടി വി വന്ന കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ടി വിയിലേക്ക് കുട്ടികൾ ആകൃഷ്ടരാകുന്നു, അതുകൊണ്ട് കുട്ടികൾ അമ്മയോട് അച്ഛനോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള സൈബർ പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്നിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായി കുടുംബം ഇടപെടുകയും കുട്ടികളോട് ദൈനംദിന കാര്യങ്ങൾ നിരന്തരം അവരോട് ചോദിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നമുണ്ട്, അവരോട് ഒരു ചോദ്യം പലതവണ ചോദിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരുടെ രീതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അവരോട് ഇടപെടുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ രണ്ടാമത്, കുട്ടികൾ കുടുംബത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന തരത്തിലുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്നതും വളരെ പ്രധാനമാണ്. കുടുംബത്തിന് മാത്രം ഇത്തരത്തിലെ കുറ്റകൃത്യങ്ങളിൽ ഇടപെടാനോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനോ സാധിക്കില്ല. കുടുംബം എങ്ങനെയാണ് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട്, പോലീസാകട്ടെ, റെസിഡൻസ് അസോസിയേഷൻ ആകട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രയവിക്രയം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ ഇടപെടുത്താൻ കഴിയുന്നത്? മയക്കുമരുന്ന് എന്നുള്ളത് ഒരുപക്ഷെ എക്സൈസ് വകുപ്പിനോ സർക്കാരിനോ മാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല.
കുട്ടികളിൽ വരുന്ന മാറ്റം മനസ്സിലാക്കാൻ അമ്മയ്ക്കോ അച്ഛനോ സ്കൂളിലുള്ള വ്യക്തികൾക്കോ കഴിയുക,

0: ഇവരെല്ലാവരും തമ്മിലൊരു ഇന്റഗ്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, കുട്ടികളെ നമ്മളിപ്പം പണ്ടത്തെ മാതിരി ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനൊന്നും അവർ അനുവദിക്കില്ല. അവരുടെ സുരക്ഷിതത്വം എന്നുള്ളത് അവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് വളരെ ചെറിയ പ്രായം മുതലേ അവരെ മനസ്സിലാക്കുകയും അവരോട് ഇടപെടാനും അവരോട് സംസാരിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുക വളരെ പ്രധാനമാണ്. ഇതൊക്കെ ചെറിയ ചെറിയ നടപടികളാണ്. ഇതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു പ്രാഥമികമായ സ്റ്റെപ്പാണ്. ഇപ്പൊ പണ്ട് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതുപോലെ കൂട്ടുകാരുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാം കൂടി ചേരുന്ന ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ അകത്ത്, കുടുംബം എന്നുള്ളതിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉള്ളിൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള സുഹൃത്തുക്കളുടെ ഒരു കുടുംബങ്ങൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്നുള്ളൊരു ചെറിയൊരു രൂപം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കുടുംബം എന്ത് പ്രശ്നങ്ങളും ഓടിവന്ന് പറയാൻ സാധിക്കുന്ന ഒരിടമായി മാറണം എന്നുള്ളതാണ് പറയാൻ കഴിയുക.
1: കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ജെൻഡർ ജസ്റ്റിസ് വിഭാഗം നോഡൽ ഓഫീസർ ഡോക്ടർ അനുഷ ജയദേവ്.

0: விஷத்தாலியாக பேசுவாங்க. பிட்டாப்பிள்ளில் தன்ன போன
1: பிட்டாப்பிள்ளில் ஏஜென்சிஸ்.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക്

0: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസും എം ജി ശ്രീകുമാറും പാടിയത്. ചിത്രം പിൻഗാമി. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.
1: ൊരു മാറി പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്ത് മൂവന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരു മാലിക്കാറ്റേ
2: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിനു? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം പൂക്കാലം വരവായി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.
5: മുത്തണിമുന്തിരി മണികളെയും അവിടെ പാടം തേടി ഇന്ന് തിരുവണ്ടിയിലങ്ങളിലെ കലവുരിയിലണയാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയ മറ്റൊരു ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം നാടോടി.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സിവിജികൾ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സർ?
1: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറെ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
0: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണുള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
1: സ്ക്രീൻ റീഡറുകൾ

0: പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്തൊക്കെ ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡറാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻ വി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻ വി ഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻ വി ഡി സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻ വി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതില് നേരത്തെ പറഞ്ഞ നറേറ്റർ അല്ലെ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
0: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണുള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കഴിച്ചില്ലാത്തൊരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ, അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം, എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം, ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട്, ടി ടി എസ് എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
1: സാർ, അത് ഏതെങ്കിലും ഒരു ഉദാഹരണം വെച്ച്?
0: ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് എം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീനിൽ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ തുക വരുന്നത്. ലാപ്ടോപ്പും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
0: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ചു കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. അതിലൊരു വാക്ക് എഴുതിയതിന് ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
1: അപ്പൊ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
0: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും എൻ വി ഡി ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം ടി ടി എസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് ടി ടി എസ് ആണല്ലോ. മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ടി ടി എസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
1: ഗവേഷണം
0: അത് നടക്കുന്നില്ല. എന്നാൽ അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണെങ്കിലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
1: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരും എന്ന് കരുതാം അല്ലേ? ലാംഗ്വേജിന്റെ ആ ലിമിറ്റേഷൻസ് മാറി ഇപ്പോൾ ഒരുപാട്

0: പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിലടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
0: ഇപ്പോ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
1: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ അന്ന് തന്നെ കാഴ്ച പരിമിതർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിളിന്റെ തന്നെ സ്ക്രീൻ റീഡർ ആയിട്ടുള്ള ടോക്ക് ബാക്ക് ലഭ്യമാണ്. ഈ ടോക്ക് ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ മൊബൈലിലുള്ള സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുള്ള പല പ്രവർത്തനങ്ങളുമാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, കളർ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, യാത്ര പോകുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്ക് ഇന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
0: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
1: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം അത് എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്. പക്ഷേ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പൊ പലർക്കും അങ്ങനെ അബദ്ധം പറ്റില്ല, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ ആണല്ലോ. അപ്പൊ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാല് ബുദ്ധിമുട്ടാവും. എന്നാലും പൊതുവെ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മളവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അവരിലായത്തെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
0: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവായിരിക്കും.
1: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതും വായിച്ചു കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യത കുറവ്, വെബ്സൈറ്റിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചർ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AIയുടെ അതായത്
0: ആർട്ടിഫിഷ്യൽ
1: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടർ

0: ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെയുണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷെ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കവാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പൊ അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരം ഇൻസ്ട്രുമെന്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതിയുള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവി ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ചൂടിനെ ചെറുക്കാൻ ഏസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? ഇട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ക്ഷേത്രത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
1: ഹലോ,
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. വരികൾ ബിജു തിരുമല, സംഗീതം എം ജയചന്ദ്രൻ, സുജാത പാടിയത്. ചിത്രം കെമിസ്ട്രി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ബിജോയ് എൻ നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രചന ശ്രീകല ചിങ്ങോലി, സംഗീതം വെണ്മണി സി കെ പ്രകാശ്. ആദ്യം ശ്യാമമേഘം പടിയിറങ്ങും എന്ന് തുടങ്ങുന്ന ഗാനം.

സമയം 12:59:54. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടിവിക്ക് നേതാവ് ജെ സി ഡി പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി

0: മോ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ളോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവർ നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ളോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ പി ഡി ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: The military nursing, it is just not about nursing. It is combatant nursing. അതിന്റെ അർത്ഥം നമ്മൾ സർവീസിൽ ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവിധ വീരഭടന്മാര് അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണുന്നത്. സോ ദ എബിലിറ്റി ടു അക്കോമഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദർ ആർ ദ ടൈംസ് യു ഫീൽ വൈ ഐ ചൂസ് ദിസ് പ്രൊഫഷൻ, ബട്ട് then your capability, your intelligence and care for your, you know, military personnel, and when they come back to you and you send them back healthy, hearty and able to walk, that is what makes the military nurse different from other nurses.
0: ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി. ഈ മാസം 3 നടത്തിയ പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പരീക്ഷ വീണ്ടും നടത്താനും എൻടിഎ തീരുമാനിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിഷയം സിബിഐ അന്വേഷിക്കും. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. ന്യൂഡൽഹിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ട് ഇന്ന് 8 ദിവസത്തേക്ക് കടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഭരണം നിലനിർത്തിയത്. തമിഴക വെട്രി ഘടകം നേതാവ് ജെ സി ഡി പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AIN RCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 1ാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് 1ാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. PG റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ OP ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയമേൽകാൻ അൻപ് വീട് പദ്ധതി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൌദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 ആഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും. ഒരു കേന്ദ്രത്തിൽ പരമാവധി 25 മുതൽ 30 വരെ ഭിന്നശേഷിക്കാർക്കാണ് പ്രവേശനം.
0: ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 തുടക്കമായി. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 711

0: മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്.
0: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75212, നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23593 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് നിയമം. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് സിഡിക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവെ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത നിർമ്മാണത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ, ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ TVK നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ 4 വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
4: ഇന്ന് May 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്ത്യ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആതുര ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് നാം ഈ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ലായി നിന്ന് കരുത്തിന്റെയും കരുതലിന്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് May 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നു. 1820 May 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നൈറ്റിംഗലിന്റെ ജനനം. ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്ത്

0: വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷന് അടിത്തറ പാകിയത്. നൈറ്റിംഗൽ ഉയർത്തിപ്പിടിച്ച വിളക്ക് ഭൂതകാലത്തിന്റെ പ്രതീകം മാത്രമല്ല വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം ആരോഗ്യരംഗത്ത് നഴ്സുമാർക്ക് നൽകേണ്ട പ്രാധാന്യത്തെയും അധികാരത്തെയും കുറിച്ച് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നഴ്സുമാരെ ശാക്തീകരിക്കുക എന്നാൽ അവർക്ക് കൃത്യമായ പരിശീലനം, സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം, അർഹമായ വേതനം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ്. കൃത്യമായ വിഭവങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ സേവനം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കൂ. ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും രോഗീ പരിചരണം നടത്തുവാൻ സാധിക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും രോഗികൾക്കൊപ്പം ചെലവഴിക്കുന്നത് നഴ്സുമാരാണ്. രോഗിയുടെ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം തിരിച്ചറിയുന്നതും ഡോക്ടർമാർക്കും കുടുംബത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശാക്തീകരണം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നഴ്സുമാരെ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാവലാലായ നഴ്സുമാർ ശരിയായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, പിന്തുണ എന്നിവയാൽ സജ്ജരാകുമ്പോൾ പൊതുജനാരോഗ്യത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ആശുപത്രിയിൽ രോഗിയെത്തുമ്പോൾ ആദ്യം കാണുന്നതും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നതും നഴ്സുമാരാണ്. കഠിനമായ ജോലിഭാരവും വ്യക്തിപരമായ വിഷമങ്ങളും മാറ്റിവെച്ച് ചിരിക്കുന്ന മുഖത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരുടെ കരുത്ത് കോവിഡ് സമയത്ത് നാം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുടുംബത്തെ മാറ്റിവെച്ചും അവർ നടത്തിയ പോരാട്ടം ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരു ജോലി എന്നതിലുപരി അത്യന്തം വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, സൌഖ്യം പകരുന്ന, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പുണ്യപാത തെരഞ്ഞെടുത്തവരാണ് നഴ്സുമാർ. നഴ്സിംഗ് എന്നത് വെറുമൊരു തൊഴിലല്ല, അതൊരു നിയോഗമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഒരു നഴ്സ് രോഗിക്ക് നൽകുന്ന സ്പർശനത്തിനും ആശ്വാസവാക്കുകൾക്കും പകരമാവാൻ മറ്റൊരു യന്ത്രത്തിനും കഴിയില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഈ സേവനമാണ് നഴ്സിംഗിനെ മഹത്തരമാക്കുന്നത്. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തുന്നത്. അവർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിന് കാരണമാകുന്നു. എല്ലാ ദിവസവും നഴ്സുമാർ ആശുപത്രിയിലേക്കും ക്ലിനിക്കുകളിലേക്കും കടന്നു ചെല്ലുന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെയും ഉറച്ച കൈകളോടെയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടാറില്ല. പരിചരണം നൽകുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനും പലപ്പോഴും അവർ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. പക്ഷേ അവരുടെ ജോലി പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ പിന്തുണയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നഴ്സിംഗ് മേഖല ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റോബോട്ടിക് സർജറിയും നിർമ്മിത ബുദ്ധിയും കടന്നുവന്ന ഈ കാലഘട്ടത്തിലും നഴ്സുമാരില്ലാത്ത ഒരു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. രോഗി പരിചരണം, വിദ്യാഭ്യാസം, നേതൃത്വം, ഗവേഷണം തുടങ്ങി ആരോഗ്യ മേഖലകളിൽ നഴ്സുമാർ വൈവിധ്യമാർന്ന പങ്കുവഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സംഭാവനകൾ മാറ്റാനാവാത്തതായി തുടരുന്നു. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ മാനസികാരോഗ്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യകൾ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവരെ നാം പ്രാപ്തരാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ കാതലാണ് നഴ്സുമാർ. രോഗികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവർ ചികിത്സാ പ്രക്രിയയിലുടനീളം അവർക്ക് പരിചരണം, ആശ്വാസം, പിന്തുണ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ മാലാഖമാർ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കുറഞ്ഞ വേതനം, നീണ്ട ജോലി സമയം, അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത, അംഗീകാരക്കുറവ്, ജോലിസ്ഥലത്തെ ആക്രമണങ്ങൾ തുടങ്ങിയവ ഈ തൊഴിലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. നഴ്സുമാരെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും അവരുടെ പ്രശ്നങ്ങളുടെ പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കാഴ്ചവെക്കാനാവും. നഴ്സുമാർക്ക് അർഹമായ ബഹുമാനവും വിഭവങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നഴ്സിംഗ് വിദ്യാഭ്യാസം, വേതനം, ജോലി സാഹചര്യങ്ങൾ എന്നിവയിൽ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും നഴ്സുമാർക്ക് സംരക്ഷണം നൽകുന്ന കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു നഴ്സിന് തന്റെ പരിപൂർണമായ കഴിവ് പുറത്തെടുക്കുവാൻ കഴിയൂ. ആരോഗ്യരംഗം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങളും ചികിത്സാരീതികളും വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ നഴ്സുമാർക്ക് സാധിക്കണം. മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും മാന്യമായ വേതനവും നൽകി അവരെ ശാക്തീകരിക്കുന്നത് രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാരെ നിയമിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്ന തലങ്ങളിൽ നഴ്സുമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നഴ്സുമാരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നഴ്സിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അതൊരു നാടിന്റെ ആരോഗ്യഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. മികച്ച സേവനം നൽകുന്ന നഴ്സുമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ഈ മേഖലയിലേക്ക് കഴിവുള്ള പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയൂ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. കേവലം ഒരു ആഘോഷത്തിനപ്പുറം സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ആദരാഞ്ജലിയാണിത്. ഒരു തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും വരാനിടയ്ക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമാണ്. ആരോഗ്യരംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമണങ്ങൾ കൂടിവരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെയും സംഭാവനകൾ. നഴ്സുമാർ വെറും ഒരു സഹായിയല്ല, മറിച്ച് ആരോഗ്യരംഗത്തെ അദൃശ്യമായ നട്ടെല്ലാണ്. അവരെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഹമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹൈ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായേ. മേ കുച്ച് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനെ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രി കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് സിബിഐ അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സ്

0: ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ളോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസ് 1-ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിനു മുന്നിലുള്ളതെന്ന് സൌദി അരാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അരാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 പോയിന്റ് താഴ്ന്ന് 74,980. നിഫ്റ്റി 293 പോയിന്റ് നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര.

കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. വെരുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

0: എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിന്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറെ നടന്നോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ മരമേ. മരമേ, ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്നാ വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണം. ഈശ്വര, അവരൊക്കെ ചുറ്റുമെന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെ, ഏട്ടനെ ഓർമ്മ വരണോ? മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ് ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യ പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ, പോയേ.
0: ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനിയും ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്ന് തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവനും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടു നിന്നു. നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ ഇപ്പോൾ കാണാൻ പറഞ്ഞപ്പോൾ വേഗം പോയി. അമ്മയും കൂടി പോകണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നൂന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ രാ, രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു രാ ചൊല്ലു. കുട്ടൻ അറിയാലോ

കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തി.

0: Спасибо вам. Аня. Аня. Аня. ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേര് എങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാടു മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളമൊഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്, ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
0: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒഴിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
0: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു കുടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
1: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
0: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നമിച്ചു വരാനുള്ള കാരണം എന്താ?
1: ഞാൻ ഒരിക്കൽ ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മര. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
0: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
1: അതെ.
0: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
1: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ
2: ധാതു നിക്ഷേപങ്ങളെപ്പറ്റി സർവേ നടത്താനായിരുന്നു. അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ച്
0: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവം ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക.

0: കൈകൾ മുളച്ചു. നഫസിന്റെ സ്വർണകുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ. പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ. സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു.
1: അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അഞ്ജനയുടെയും ഏട്ടന്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
2: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
1: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമുടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
2: ശരിക്കും
1: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
2: ഹലോ മരം, എന്താ ഇനി പരിപാടി?
3: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
2: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
1: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം അല്ലേ ജീമുദ?
3: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വില.

0: നീ ഒരു കാര്യം ചെയ്യ്, ഡാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പ കത്തിത്തീരും.
1: കിട്ടു, അത് കെടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
0: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
1: അതെന്താ?
0: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടാണെന്ന്.
1: അത് ശരിയാണല്ലോ, ഞാനപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
0: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
1: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
0: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
1: അതും ശരിയാ.
0: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
2: എന്നാടി മക്കളെ മാറ്റുന്നത്?
3: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
2: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
3: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടു നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ മക്കളും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
4: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളയിറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
3: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടലൊക്കെ നടക്കും.
4: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
3: അതല്ല, നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
4: 300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം എടി. ഇത്രയൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
0: അതായത് അടുത്ത ആഴ്ച അടിവാരത്തിലെ ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തിലെ അവർ 300 ഏക്കർ കാടുകൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
1: മുത്തശ്ശാ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിത്.
0: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു.

0: ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലെ? ഒരു കാര്യം ചെയ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ കയ്യിൽ തൊട്ട് കണ്ണടക്കേ.
1: അയ്യോ, അത് അയാളല്ലേ? എന്ത് പറ്റി?
0: മരിച്ചു.
1: എങ്ങനെ?
0: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്. നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാരു കണ്ടു. അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്. 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
2: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
3: എടാ, ഞാൻ ഈ മലകളില് ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
2: ഒറ്റയ്ക്കോ?
3: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
2: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
3: മുഴുവനും പറയട്ടടാ. സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരംപോലെ നടന്നോട്ടെ. നിന്റേല് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
2: അത് പിന്നെ പഴയ പോലെ ഒന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തൊട്ട് കിട്ടിയാലേ ഇറങ്ങൂ എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
3: നീയും തൊട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
2: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
3: കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
2: അയ്യോ, അപ്പൊ കേസാവില്ലേ?
3: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
2: എന്നിട്ട്
3: പോലീസ് ലാത്തി ചാർജ്?
2: അയ്യോ,
3: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
2: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
3: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 ദിവസത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
2: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
3: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
2: സെറ്റ് സെറ്റ്. ആദ്യ ഗഡു മാത്രമല്ല മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട, സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്, ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: എത്ര പേര്? ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴമാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞോ? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞോ? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞോ? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞോ?
2: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
3: ആശ്വാസം.
2: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം അടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
3: ആയിരുന്നു എന്നല്ല, ആണ്.
2: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്, അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
3: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
2: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
3: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, അതിൽ തൂങ്ങിക്കൊള്ളാം.
4: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
2: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
3: എന്തൊക്കെയാ നിങ്ങളീ പറയണ? മരങ്ങളല്ലേ ചറ പറഹന്ന് നിക്കണ്. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
4: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
4: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
4: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
2: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
4: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
2: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
4: ശരി.
2: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് നോക്കൂ.
5: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾക്കാവുന്നു.
6: ഏട്ടാ, കടലിന്ന് വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
5: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോവുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും. മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
6: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ ആ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരുമില്ലേ വീട്ടില്?
1: ആശുപത്രിയിൽ പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛനെന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താണ് അടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിന്റെ ജീവൻ 2 ദിവസം കഴിഞ്ഞുപോയി. ബാക്കി 4 ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
0: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
1: എന്തിനെ?
0: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
1: അതെ, അതൊരു തീരുമാനമാണ്.
0: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മല തുരന്ന് ക്വാറി പണിതോരുമല്ല.
1: അല്ല.
0: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
1: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
0: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
1: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
0: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
1: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
0: രാജാവിന്റെ രത്നമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
1: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
0: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്?
1: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
0: അല്ല.
1: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: രാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ടങ്കിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
3: ഈശ്വര
2: മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുരാ നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ

0: ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല, എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കുന്നു.
0: ആ അയാൾക്കും വേണ്ടേ എന്തെങ്കിലും ആനന്ദം? അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേക്കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: ആ നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചു നേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്റെയും തല്ലെയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടി ഒലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തി ഒലിച്ചു പോവും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണിടത്തോ വിത്ത് വീണിടത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല അശോക.
1: അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറവൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി, പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പോലീസ്?
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിനു? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്. മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ. ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: കൂട്ടുകാരൻ റസൂഹീനും വേലക്കാരി മുസ്തോസിയും നിക്കോവിന്റെ മുറിയിലുണ്ട്.
1: ഇതെന്തൊരു വൃത്തികെട്ട മുറി! ഇവിടെ താമസിക്കാൻ കിട്ടിയുള്ളോ?
2: നിങ്ങൾ ആരാണ്?
1: ഞാൻ ലൂഷിൻ.
2: എന്താ കാര്യം?
1: ഇവിടെ റസ്കോൾനിക്കോവ് എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലല്ല വിദ്യാർത്ഥി ആയിരുന്ന ആൾ, ഇവിടെയാണോ താമസം?
2: അതെ.
1: നിങ്ങളാണോ?
2: അല്ലല്ല, ഞാൻ റസ്മിഹിൻ. ആ കട്ടിലിൽ കിടക്കുന്നില്ലേ, അതാണ് റസ്കോൾനിക്കോവ്.
3: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
1: ഓ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ലൂഷിൻ. നിങ്ങൾക്ക് എന്റെ പേര് തികച്ചും അപരിചിതം. എന്നാൽ റസ്കോൾനിക്കോവിന് എന്റെ പേര് അറിയാം. അറിയില്ലേ നിക്കോ?
3: ഇല്ല.
1: എന്ത്, എന്നെ പറ്റി ഇതുവരെ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നോ?
4: ഇതാരടാ, അയാളുടെ ഒരു മോടിയും പാത്രാസും സ്വർണവാച്ചും, കാഴ്ചയിൽ തന്നെ ഒരു അഴകിയ രാവണൻ.
1: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ?
4: ഇല്ല.
1: മിസ്റ്റർ റസ്കോൾനിക്കോവ്, നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ലൂഷൻ, ആ പേര് നിങ്ങൾക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു അമ്മയുടെ. ലൂഷൻ, അത് തന്നെ, ഓർക്കുന്നില്ലേ?
3: ഓർക്കുന്നു.
1: ഇതാരാണ്?
3: ഇതെന്റെ സുഹൃത്ത് റസ്മിഹിൻ. അതെന്റെ സഹായി നസ്താസ്യ.
1: ഓ, എന്താണ് നിങ്ങൾ രണ്ടുപേരും ആ വാതിൽക്കലേക്ക് പോയത്?
2: അല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തു നിൽക്കാം. വരൂ നസ്താസിയ.
1: ശരിയാണ്, രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഇവിടെ.
2: അല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി ഇവൻ ഈ കിടപ്പിലാണ്. 3 ദിവസമായി പിച്ചും പേയും പറയുന്നു. ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം.
1: അല്ല, ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമോ? പിന്നെ ഞാൻ വന്നത് നിങ്ങളുടെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് താൽക്കാലികമായി താമസിക്കുന്ന അവസരത്തിൽ അവർ നിങ്ങൾക്കൊരു കത്തെഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളെ കാണാൻ വരികയുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ സന്ദർശനം വൈകിച്ചത്.
3: എനിക്ക് മനസ്സിലായി. എല്ലാം എനിക്കറിയാം.
1: എല്ലാം അറിഞ്ഞിരിക്കുന്നു മിടുക്കൻ. എന്തു തോന്നുന്നു?
3: അപ്പോൾ നിങ്ങളാണ് എന്റെ സഹോദരിയുടെ ഭാവി വരൻ. കൊള്ളാം, കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നു.
1: റസ്കോൾനിക്കോ, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എന്റെ ഈ തിരക്ക്, എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നമുണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
3: ഇത്ര പെട്ടെന്ന് വരുമോ?
1: അവർ ഏത് നിമിഷവും എത്തിച്ചേർന്നേക്കാം. അവർക്ക് താമസിക്കാൻ ഞാനൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
3: ഇവിടെ?
1: ഇവിടെ അടുത്ത്, നടന്നു പോകാവുന്ന അത്ര ദൂരത്ത്.
3: എന്നാലും എവിടെയാണ്?
1: ആ 2 നിലയിലെ മുറികൾ, ആ യൂഷിൻ എന്ന വ്യാപാരി വാടകയ്ക്ക് കൊടുക്കുന്നത്.
3: ഓ, ഏറ്റവും വൃത്തികെട്ട സ്ഥലമല്ലേ അത്? പറയാൻ കൊള്ളാത്തത്, പലതും നടക്കുന്ന സ്ഥലം.
1: ഓ, അല്ല, ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത്

0: ഇത് വിഡ്ഢിത്തം, ഇതൊക്കെ കള്ളത്തരം, തെറ്റുകളല്ലേ ഇവിടെ ശരി.
1: ഓരോരുത്തരെയും ഭരിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അസാധാരണമായ ചുറ്റുപാടുകൾ മൂലമുണ്ടായ ഉത്സാഹത്തിന്റെ തെളിവ് മാത്രമാണ് ആ തെറ്റുകൾ. കുറച്ചേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിൽ നിന്നും തിരിച്ചു പോകാനാകാത്ത വിധം നമ്മൾ സ്വയം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു.
0: ഇയാൾ എന്താണ് ഇവിടെ വന്നിരുന്ന തത്വചിന്ത കാണാപാഠം പറയുന്നത്?
1: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
0: പറഞ്ഞു.
1: എന്താ പറഞ്ഞത്?
0: ഈ തത്വചിന്ത എത്ര നേരം കൂടി കേൾക്കേണ്ടി വരുമെന്ന്?
1: ഇത് സാമാന്യ തത്വമല്ല. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോട്ട് രണ്ടായി കീറി അയൽക്കാരനുമായി പങ്കുവയ്ക്കുക, അപ്പോൾ ഇരുവരും അർത്ഥനഗ്നരായിത്തീരും. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്, ഒരേ സമയം നിരവധി മുയലുകളെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒന്നിനെയും പിടിക്കുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്നേഹിക്കുക എന്നാണ്. ശരിയല്ലേ?
0: എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുരോഗമനം പറയുന്ന പലരും തൊട്ടതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടവർ ലക്ഷ്യത്തെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴക്കുന്നു. അത് ധാരാളം.
1: എന്നോട് ക്ഷമിക്കണം നിക്കോ, നിങ്ങൾ അതിൽ എനിക്കെതിരായ ഒരു ആക്ഷേപം ഒളിപ്പിച്ചിട്ടുണ്ട്.
0: മനസ്സിലായിക്കാണുമല്ലോ, ബോധപൂർവമാണ് പറഞ്ഞത്.
1: എന്നോട് നിങ്ങൾക്ക് നീരസമാണോ?
0: എന്നിട്ടും മനസ്സിലായില്ലേ?
1: ഓ, എങ്കിൽ ഞാൻ പോയേക്കാം.
2: അതെ, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ?
1: വരാം.
2: ആ പലിശക്കാരിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ ഏതെങ്കിലും ഇടപാടുകാർ തന്നെയായിരിക്കും അവരെ കൊന്നിരിക്കുക.
3: അതിൽ യാതൊരു സംശയവുമില്ല.
1: പണയം കൊടുത്തിട്ടുള്ളവരെല്ലാം പരിശോധിച്ചു വരികയാണ്.
0: പണയം വെച്ചിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കുന്നു.
1: പിന്നെ അത് വേണമല്ലോ.
3: അതുകൊണ്ടെന്താ?
0: ഒന്നുമില്ല, അവരുടെ പേരുകളൊക്കെ എവിടെ നിന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
1: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
2: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
3: അവരുടെ അനിയത്തെ കൂടി കൊന്നുകളഞ്ഞല്ലോ ദുഷ്ടൻ. പാവം ലിസവറ്റ.
0: കൊലയാളിയെ പറ്റി നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യമൊന്നു മാത്രമാണ് അയാളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഭാഗ്യത്തിന് ചെയ്യാൻ പറ്റാത്തതായി എന്താണുള്ളത്? വ്യക്തമായ ആസൂത്രണം കൊണ്ടല്ല, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്.
2: രക്ഷപ്പെട്ടെന്നോ? എന്താണ് നിക്കോ നീ പറയുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലോഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക്.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496559631. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സിഐടി സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. മായ പൊന്മാൻ എന്ന ചിത്രത്തിനുവേണ്ടി ബിജു നാരായണൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര.

ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 meters 1152 kHz. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം, കടപ്രതേലം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഗ്രീൻ ക്വിസ് എന്ന പരിപാടി കേൾക്കാം. തുടർന്ന് 5:30 NHM ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വാഹിദയും ടെലിമാനസ് റമീസയും പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും കേൾക്കാം. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം എം ജി ശ്രീകുമാർ, ചിത്ര രചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ, ആരാണ്?
1: നജ ഫാത്തിമ.
0: ആ, നജ ഫാത്തിമ നല്ല പേരാണല്ലോ. ആരാ പേരിട്ടേ? നജാന്ന് ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഫാത്തിമ പിന്നെ നമ്മൾ എന്നും കേൾക്കുന്ന പേരാണല്ലോ. നജ എന്ന് പറയുമ്പോ എന്താ അതിന്റെ മീനിങ് എന്താ പറഞ്ഞേ?
1: വിജയിക്കുന്നവൾ.
0: അങ്ങനെയാണോ? നജക്ക് എങ്ങനെയാ, മൊത്തം വിജയങ്ങളാണോ ഉണ്ടായത്? ആ, അപ്പൊ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം വിജയങ്ങൾ ഉണ്ടാവട്ടെ. പരാജയങ്ങൾ ഉണ്ടായാലും ആ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ. ഓക്കെ. നജമോൾ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? സിക്സ്ത്തിലേക്ക് പോവാണല്ലേ. ഓക്കെ, ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത്? ഏതാ ദ്വീപ്? കവരത്തി സ്വദേശി തന്നെയാണോ? ചേത്തലാത്ത്. ഓ, ചെത്തലാത്ത് എന്നിട്ട് പോയില്ലേ, നാട്ടിൽ പോയില്ലേ? ഇപ്പൊ പോയിട്ട് തിരിച്ചു വന്നോ? ഇപ്പൊ നജക്ക് എവിടെ കൂടുതൽ ഇഷ്ടം, ചെത്തലാത്താണോ കവരത്തിയാണോ? കവരത്തിയാണ്. അതെന്താ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം?
1: നല്ല ഭംഗിയുണ്ട്.
0: അപ്പൊ എന്താറി, ഇപ്പൊ ചെത്തലാത്തുകാരൊക്കെ കേൾക്കുന്നുണ്ടാവും ചെത്തലാത്തിനേക്കാളും ഭംഗിയുണ്ട് അപ്പൊ കവരത്തിലെ. നജ ചെത്തലാത്ത് സ്വദേശിയാണ് പറയുന്നത് അല്ലേ. മോളെങ്ങനെയാ, കൂടുതൽ ഇവിടെ തന്നെയാണോ പഠിച്ചതൊക്കെ? ഇപ്പൊ കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ആയിരിക്കും അല്ലേ. ആ കാരണം കൊണ്ടായിരിക്കും കൂടുതലും കവരത്തി ഇഷ്ടപ്പെട്ടത്. അതാണ് കാരണം. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അച്ഛനും അനിയത്തിയും.
0: രണ്ടുപേരും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്?
1: 3 ഏജ്.
0: ആ, മോളിപ്പോ 6ാം ക്ലാസ്സിലേക്കാണല്ലേ. ഉമ്മയുടെ പേരെന്തെന്നാ? ബാപ്പയുടെ പേര്?
1: നിജാമുദ്ദീൻ.
0: അപ്പൊ ബാപ്പയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? പിന്നെ ഉമ്മയോ? ഉമ്മ ആയുഷില് വർക്ക് ചെയ്യാണല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങള് രണ്ടുപേര്. അനിയത്തി ഇപ്പോ ഏത് ക്ലാസ്സിലാണ്? ഇപ്പൊ 3rd-ന്ന് 4th-ലോട്ടാണ് അല്ലേ. ഇപ്പൊ നജ നമ്മുടെ പരിപാടികളൊക്കെ കേട്ടിരുന്നോ നേരത്തെ? ഓക്കെ, എങ്ങനെയാ നമ്മള് സാധാരണ എങ്ങനെയാ, സ്കൂളിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സമ്മാനങ്ങളൊക്കെ വാങ്ങിയായിരുന്നോ? കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല. അതൊന്നും പ്രശ്നമില്ല, എന്തായാലും വിജയിക്കുന്നവളാണ്, ജീവിതത്തിൽ ഉടനീളം വിജയം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല കോൺഫിഡൻസോട് കൂടി ജീവിക്കാട്ടോ.
1: ഓക്കെ,
0: നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ 1-ാമത്തെ ചോദ്യം വരുന്നത്, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്?
1: 3.
0: 3 നിറങ്ങൾ. വെരി ഗുഡ്. അത് ഏതൊക്കെയാ നിറങ്ങൾ?

0: അതില് കുങ്കുമം, വെള്ള, പച്ച എന്നിവയാണ് നിറങ്ങള്. കുങ്കുമം അതിന്റെ ധൈര്യത്തെ സൂചിപ്പിക്കുന്നു, വെള്ള സമാധാനം, സത്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച നിറമാകട്ടെ വളർച്ച, ഫലഭൂയിഷ്ഠത എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വെള്ള ബാൻഡിന്റെ മധ്യത്തില് ഒരു നേവി ബ്ലൂ നിറത്തില് ഒരു ചക്രം പോലെ ഉണ്ടാവൂലേ. ആ അതെന്താണ് സംഭവം?
1: അശോകചക്ര.
0: 24 ആരക്കാലുകളുള്ള അശോകചക്രയാണ് നമ്മുടെ പതാകയുടെ നടുക്കായിട്ടുള്ളത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ശരിയാണ്. നമുക്ക് ഉടനെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാലേ. രണ്ടാമത്തെ ചോദ്യം, ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന പ്രകൃതിദത്ത ഉപഗ്രഹം ഏത്?
1: മൂൺ.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. നമുക്ക് നമ്മുടെ ഭൂമിക്ക് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? നാച്ചുറൽ സാറ്റലൈറ്റ്സ് എത്ര ഉണ്ട്?
1: 5
0: ഉണ്ടോ? അല്ല, നമുക്ക് നാച്ചുറൽ ആണ് ഏത്? ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. എന്നാൽ മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മാൻമേഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നുണ്ട് കേട്ടോ. അതൊരുപാടുണ്ട്. പക്ഷെ പ്രകൃതിദത്തമായിട്ടുള്ളത് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആകെ 3 മാത്രമേ ഉള്ളൂ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു?
1: ജവഹർലാൽ നെഹ്റു.
0: ഉത്തരം ശരിയാണ്. ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ദിനമുണ്ടല്ലോ, ആ ദിനം എന്തായിട്ടാണ് ആചരിക്കുന്നത്?
1: ചിൽഡ്രൻസ് ഡേ.
0: ആ ചിൽഡ്രൻസ് ഡേ ശരിയാണ്. ചിൽഡ്രൻസ് ഡേ ആണ് ആരുടെ ജന്മദിനം?
1: ജവഹർലാൽ നെഹ്റു.
0: ജവഹർലാൽ നെഹ്റുവിന് പിന്നൊരു പ്രത്യേകത കൂടിയുണ്ട്, പറഞ്ഞുതരട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആവുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 May 27 വരെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു. അതായത് ഏകദേശം 16 വർഷവും 286 ദിവസവുമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത്. അത്രയും വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. നമ്മൾ ചോദിച്ച ചോദ്യം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ്. അതിന്റെ ഒപ്പം തന്നെ എന്തും കൂടി പഠിക്കാം, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയും ജവഹർലാൽ
1: നെഹ്റു.
0: അടുത്ത നാലാമത്തെ ചോദ്യം പോവാലേ, ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം? ബ്ലൂ വെയിൽ. ഉത്തരം ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം നീലത്തിമിംഗലമാണ്. ഇത് ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയായും കണക്കാക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങൾ ചോദിച്ചു, 4 ചോദ്യങ്ങളും ശരിയാണ്. അപ്പൊ നമ്മളെ ഈ ഗ്രീൻ ക്വിസ് പരിപാടിയില് മോൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ പരിപാടി. 10 ചോദ്യങ്ങളില് 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വന്നാൽ എനിക്ക് സമ്മാനം കിട്ടും. ഈ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സീഡ്സ് പാക്കറ്റോ ഗ്രോ ബാഗ്സോ പ്ലാന്റ്സോ എന്തോ ആവാം. അപ്പോ മോൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ മോള് എന്ത് ചെയ്യും? അത് വെച്ചിട്ട് എങ്ങനെ? നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ പച്ചക്കറിയൊക്കെ വളർത്താറുണ്ടോ? എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ട് അവിടെ?
1: വെണ്ട,
0: അങ്ങനെ കൊറേ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ. ആരാതൊക്കെ നോക്കി വളർത്തല്?
1: ഞാനും
0: അച്ഛനും അനിയത്തിയും 3 പേരും അല്ലേ. പിന്നെ ഇപ്പൊ നാട്ടിൽ പോയിട്ട് വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: കൊള്ളാമായിരുന്നു.
0: എങ്ങനെയാ കുടുംബത്തിലെ എങ്ങനെ കല്യാണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
1: അല്ല,
0: സാധാരണ ഇപ്പൊ ഒരു കല്യാണ സീസണും കൂടിയാണല്ലോ. ആ ഒരു സീസൺ ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കല്യാണം എന്തെങ്കിലും കൂടിയിട്ടായിരിക്കും അജ വന്നിരിക്കുന്നേന്ന്. ഇപ്പൊ ഇവിടെ എങ്ങനെയാ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ടോ? വെക്കേഷനായിട്ട് കാണാറുണ്ട്. നജക്ക് കവരത്തിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ പോയിരിക്കാനായിട്ട്?
1: ബീച്ച്.
0: ഏത് ബീച്ചാണ്?
1: ജെട്ടിന്റെ അടുത്തുള്ളത്.
0: ആ ജെട്ടിന്റെ അടുത്തുള്ള നമ്മുടെ പഞ്ചായത്ത് സ്റ്റേജ് ഒക്കെ നിക്കുന്നതിന്റെ അവിടെ അല്ലേ. അവിടെ എങ്ങനെ ഇടക്ക് പോവോ അല്ല എല്ലാ ദിവസവും പോവോ? ഓ എല്ലാ ദിവസവും പോവോ. നിങ്ങൾ ആരൊക്കെയാ പോവാ?
1: അച്ഛനും അമ്മയും പിന്നെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ്.
0: അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി പോയിരുന്നിട്ട് അവിടെ എന്ത് ചെയ്യും? വർത്താനം പറഞ്ഞിരിക്കും. എന്നിട്ട്
1: ഗെയിംസ് ഒക്കെ കളിക്കും.
0: എന്തൊക്കെ ഗെയിംസ് അവിടെ പോയിട്ട് കളിക്കുക?
1: കളിക്കും, ടീമായിട്ട് കളിക്കും, പാട്ട് പാടും.
0: അങ്ങനെയൊക്കെയാണ്. അപ്പൊ സ്കൂള് ഉള്ള ടൈമിൽ അങ്ങനെ പോവാറുണ്ടോ എന്നും ബീച്ചില്? ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയം ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ബീച്ചിൽ പോയി കാറ്റൊക്കെ കൊണ്ട്

0: കഥയൊക്കെ പറഞ്ഞ് കൊറേ ഗെയിമൊക്കെ കളിച്ചല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എൻജോയ് ചെയ്ത് പോവാണ് ലൈഫ്. ഇനിയിപ്പോ 6 ക്ലാസ്സിലേക്കാണല്ലേ, അപ്പൊ ഒത്തിരി പഠിക്കാനും കൂടുന്നുണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടോ കയ്യില്? തുറന്നിട്ടേ കിട്ടുള്ളൂ അല്ലേ. ട്യൂഷന് വല്ലതും പോകുന്നുണ്ടോ? അപ്പൊ അവിടെ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയോ 6 ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ? ഓക്കെ, നമുക്ക് 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5-ാമത്തെ ചോദ്യം, ചൂട് അല്ലെങ്കിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം കിട്ടോ? അതിന്റെ ഉത്തരം വരുന്നത് തെർമോമീറ്റർ. അത് കേട്ടിട്ടുണ്ടാവൂലേ? എന്നുവെച്ചാൽ എങ്ങനെയാ, മറന്നുപോയതാണോ? ഓക്കെ, തെർമോമീറ്റർ ആണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. വളരെ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ്. അപ്പോ തെർമോമീറ്ററും പൈറോമീറ്ററും. അപ്പൊ ഒരുത്തരം തെറ്റിപ്പോയി. ഇനി 6-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലക്ഷദ്വീപിലെ സംസ്ഥാന മൃഗം ഏതാണ്? ഫക്കിക്കതിയ അല്ലേ, അതായത് ബട്ടർഫ്ലൈ ഫിഷ്. ഉത്തരം ശരിയാണ്. അടുത്ത നമ്മള് 7-ാമത്തെ ചോദ്യമാണ്. ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്നാണ്. വെൻ ഈസ് ദ ഇന്റർനാഷണൽ നേഴ്സസ് ഡേ സെലിബ്രേറ്റഡ്? അറിയില്ല, പഠിച്ചിട്ടില്ല. ആൻസർ വരുന്നത് May 12. ഓക്കെ, ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് May 12 എല്ലാ വർഷവും അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യരംഗത്ത് നഴ്സുമാർ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ ആദരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഞങ്ങളുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് 2000, അതായത് അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈവ്സ് എന്നതാണ് 2026 തീം. ഇനി 8-ാമത്തെ ചോദ്യം. ഇപ്പൊ 2 ചോദ്യം പോയിട്ടുണ്ട്. 8-ാമത്തെ ചോദ്യം, ഫ്ലൈയിംഗ് സിക്ക് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ഫ്ലൈയിംഗ് സിക്ക് എന്നറിയപ്പെടുന്നത് ആര്? ഫ്ലൈയിംഗ് സിക്ക് എന്നറിയപ്പെടുന്നത് ആര്?
1: അറിയില്ല.
0: ഫ്ലൈയിംഗ് സിക്ക് എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗിനെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയാം. ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ സേവനം അനുഷ്ഠിക്കുന്നതിനിടയിലാണ് കായിക രംഗത്തേക്ക് കടന്നു വരുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് മിൽഖാ സിംഗ്. പാകിസ്ഥാൻ ജനറൽ അയ്യൂബ് ഖാനാണ് അദ്ദേഹത്തിന് ഫ്ലൈയിംഗ് സിക്ക് എന്ന പേര് നൽകിയത്. ഓക്കെ, 2021 June 18 അദ്ദേഹം അന്തരിക്കുന്നത്. അടുത്ത 9-ാമത്തെ ചോദ്യം റെഡിയാണല്ലോ, 9-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ. എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ?
1: സൗണ്ട്
0: മാറിപ്പോയോ? എന്ത് പറ്റി? എന്തേലും പനിയോ എന്തേലും ഉണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം ചോദ്യം ചോദിക്കാം അല്ലേ. 9-ാമത്തെ ചോദ്യം, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് എന്താണ്? അതായത് വാട്ട് ഗിവ്സ് പ്ലാന്റ്സ് ദയർ ഗ്രീൻ കളർ? സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് എന്താണ്?
1: ക്ലോറോഫിൽ.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ അഥവാ ഹരിതകം എന്ന വർണ്ണ വസ്തുവാണ്. സൂര്യപ്രകാശത്തിലെ നീല ചുവപ്പ് രശ്മികളെ ആഗിരണം ചെയ്യുകയും പച്ചപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് സസ്യങ്ങൾക്ക് പച്ച നിറം ലഭിക്കുന്നത്. ഓക്കെ, നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു എളുപ്പമുള്ള ചോദ്യം ആവാല്ലേ അവസാനമായിട്ട്. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റുകളുണ്ട്? ഹൗ മെനി മിനിറ്റ്സ് ആർ ദർ ഇൻ 1 hour?
1: 60
0: അല്ലേ. 60 അല്ലേ പറഞ്ഞേ?
1: 60.
0: ആ 60. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇപ്പൊ നജ, എത്ര മാർക്ക് കിട്ടിയെന്നുള്ള നമുക്ക് നോക്കിയാലോ. 7 mark കിട്ടിയിട്ടുണ്ട്. 7 questions ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയിൽ വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻ. നല്ല മാർക്കാട്ടോ, 10-ൽ 7 നല്ല മാർക്കാണ്. അപ്പൊ എന്തായാലും ഗ്രീൻ ഗിസ് എന്ന പരിപാടിയിൽ വിളിച്ച് ഒരുപാട് സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, ഒരുപാട് നന്ദിയുണ്ട്. നജമോള് നമ്മുടെ ആകാശവാണി നിലയത്തിന്റെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ നേരത്തെ?
1: ആദ്യമായിട്ടാണ്.
0: അനിയത്തി പങ്കെടുത്തിരുന്നോ?
1: ഇല്ല.
0: ഇപ്പൊ ഇവിടെ കവരത്തിലുണ്ടല്ലോ. നമ്മുടെ ഇമ്മണി വല്യ ലോകം

0: പറഞ്ഞിട്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതിൽ പാട്ട് പാടാം, കഥ പറയാം, കവിത ചൊല്ലാം. ഓക്കെ, അപ്പോ താല്പര്യമുണ്ടോ അതിൽ പങ്കെടുക്കാൻ? അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിയിൽ നല്ല രീതിയിൽ സംസാരിച്ചു, നല്ല രസമുണ്ട് കേട്ടോ നജയുടെ സംസാരം കേൾക്കാൻ. കുറച്ച് മെച്ചോർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഉമ്മയുണ്ടോ അടുത്ത്? ഉമ്മയോട് എല്ലാരോടും അന്വേഷണം പറയാട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഉണ്ടോ? സ്കൂള് തുറക്കുന്നതും കാത്തിരിക്കുകയാണോ? സ്കൂളിൽ പോവാനൊക്കെ ഇഷ്ടമുള്ള ആളാണോ? ആണല്ലേ. ഇങ്ങനെ വീട്ടിൽ എന്തൊക്കെ ജോലികളൊക്കെ നജ ചെയ്യാ? ഉമ്മനൊക്കെ സഹായിച്ചു കൊടുക്കോ? സഹായിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. സമ്മാനം സ്കൂളിൽ വെച്ച് തരൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: പരിപാടി പങ്കെടുക്കാൻ അവസരം തന്നത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.
2: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ പീസ്.
3: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
4: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
5: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
4: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
5: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
4: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
5: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
4: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
5: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
6: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു.

0: ആകാശവാണി കവരത്തി ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് ആത്മഹത്യാ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ആത്മഹത്യാ സാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഒരു കൂട്ടമാണ് ആത്മഹത്യാ പ്രതിരോധം. ആത്മഹത്യ പലപ്പോഴും തടയാവുന്നതാണ്. അത് തടയാനുള്ള ശ്രമങ്ങൾ വ്യക്തി, ബന്ധം, സമൂഹം എന്നീ തലങ്ങളിൽ സംഭവിക്കാം. ആത്മഹത്യ എന്നത് വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ആത്മഹത്യ തടയുന്നതിന് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും തന്ത്രങ്ങൾ ആവശ്യമാണ്. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള പ്രതിരോധ സംരക്ഷണ തന്ത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ആത്മഹത്യാ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാനെത്തിയിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലി ചെയ്തു വരുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വാഹിദ, അതേപോലെ ടെലിമാനസെല്ലിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായി ജോലി ചെയ്തു വരുന്ന റമീസ. നമുക്ക് അവരുടെ വാക്കുകൾ കേട്ടതിനു ശേഷം തിരിച്ചു വരാം. കഴിഞ്ഞ ആഴ്ച കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബാംഗത്തിന് ഇത്തരം ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ ഇടപെടണം?
2: നമ്മളിപ്പം നമ്മളൊരു കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്ന കുടുംബത്തിലോ ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പോലെ അതിനെ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾക്ക് അവരോട് ഒരു സംസാരിക്കാൻ തുടങ്ങാം, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിനക്കിപ്പോൾ എങ്ങനെ തോന്നുന്നു, നിനക്ക് സുഖമാണോ, നിന്നോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഇല്ലേ, അത്തരത്തിലുള്ള പോസിറ്റീവ് തോട്ട്സുകൾ പറയുന്ന രീതിയിലുള്ള സംസാരം നമുക്ക് അവരോട് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. പക്ഷേ മിക്ക സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ വരുന്നത് അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മളൊരു ആക്റ്റീവ് ലിസണറായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ അവർക്ക് സംസാരിക്കാനുണ്ടാവും, അത് നമ്മൾ കേൾക്കുക. നമ്മളെ എല്ലാ ജോലികളും നമ്മൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നമ്മൾ അത് കേൾക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ പറയുന്നത് എനിക്ക് അവരുടെ ഫീലിങ്സ് നമ്മൾ വിലപ്പെട്ടതാണെന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക. നിനക്ക് ഇങ്ങനെ തോന്നുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് അവരുടെ ഫീലിങ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു ചെറിയ കാര്യമാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവരോട് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇതിപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ചിന്തകളല്ലേ, അത്തരത്തിലുള്ള രീതിയിലുള്ള ചിന്താരീതികൾ നമ്മൾ ഒഴിവാക്കുക. അവരോട് അത്തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഹാംഫുൾ ആയിട്ടുള്ള ഐറ്റംസ് റിമൂവ് ചെയ്ത്, അതായത് കത്തി, ബ്ലേഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചുറ്റുപറ്റിയുള്ള എവിടെയെങ്കിലും, നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, അത് അവരിൽ നിന്നും ഒഴിവാക്കി വെക്കുക, കാണാത്ത രീതിയിൽ മാറ്റി വെക്കുക. പിന്നെ അവരുടെ ഒരിക്കലും ഒറ്റക്കാക്കരുത്. അതായത് ഏത് സമയത്തിലും ഒരാൾ വീട്ടിൽ ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ടാകുമല്ലോ, ആരെങ്കിലും ഒരാൾ എപ്പോഴും അയാളുടെ ഒരു കെയറിങ്ങോടുകൂടെ നോക്കുക. അതായത് ഒറ്റക്ക് ഇരിക്കാൻ അയാളെ അനുവദിക്കരുത്. പിന്നെ അവരെ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രൊഫഷണൽ ഹെൽപ്സ് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി, അതായത് കൗൺസിലേഴ്സിന്റെ അടുത്തേക്കോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ, ഇപ്പം എല്ലാ നാട്ടിലും നമുക്ക് ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ ഓഫീസറിന്റെ അടുത്തേക്കോ നമുക്ക് അവരെ കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നതാണ് ഈ സൂയിസൈഡൽ കാര്യത്തിൽ ഏറ്റവും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ പറയാനുള്ളത്. അതായത് ഫാമിലി സപ്പോർട്ട് എത്രമാത്രമുണ്ട്, മിക്ക ആൾക്കാരിലും ഫാമിലി എന്ന് പറയുന്നത് നമ്മളിപ്പം ഫാമിലിയിൽ ഇപ്പം നാലഞ്ചോ ആൾക്കാരടങ്ങുന്ന ഫാമിലി എങ്കിലും ഒരു ഭക്ഷണത്തിന് പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയാണ്, എല്ലാവരും തിരക്കിലും കാര്യങ്ങളാണ്. അപ്പം ആ ഫാമിലി സപ്പോർട്ട് ഒരു ഓപ്പൺ മനസ്സോടുകൂടെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സൂയിസൈഡൽ റേറ്റ് നമുക്ക് കുറക്കാൻ സാധിക്കുന്നതാണ്.
3: അതാണ് മെയിനായിട്ട്
2: വേണ്ടത്, അത് തന്നെയാണ്.
3: ഇപ്പൊ നമ്മൾ ആത്മഹത്യയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ആത്മഹത്യ പ്രവണത ഉള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയോട് നമ്മൾ ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അത് നല്ലതാണോ ചോദിക്കുന്നത്?
4: പലർക്കും ഉള്ള ഒരു ഡൗട്ടാണിത്. ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പിന്നെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കില്ല എന്നതാണ് വാസ്തവം. കാരണം നമ്മൾ ഒരാളെ എടുത്ത് ആത്മഹത്യയെ പറ്റി ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അയാൾക്കൊരു വിശ്വാസമാണ് ഉണ്ടാവുന്നത്. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ആത്മഹത്യ പ്രവണതയുള്ള ഒരാളെ എടുത്ത് നമ്മൾ തുറന്ന് ചോദിക്കുമ്പോൾ, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് ചോദിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു സംഭവം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. അതിനെപ്പറ്റി തുറന്ന് ചോദിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവർ മാനസികമായി തളർന്നവരാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. നേരെ മറിച്ച് അങ്ങനെയുള്ള ഈ വാർണിംഗ് സൈൻസ് ഒക്കെ കണ്ട ഒരാളെ എടുത്ത് അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ചിന്തകൾ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവർക്ക് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നേരെ നിൽക്കുന്ന ആൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ടാവും. അത് കുറച്ചും കൂടി അവരെ തുറന്നു പറയാനും അവർക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് തുറന്നു പറയാനും റീത്തിങ്ക് ചെയ്യാനും ആ ഒരു കാര്യം റീത്തിങ്ക് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാക്കുന്നത്.
3: നമ്മുടെ ചെറിയ സമൂഹമായ ലക്ഷദ്വീപില് പണ്ടുകാലത്ത് ഈ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ? പക്ഷെ ഇന്ന് ഒരുപാട് ദ്വീപുകളിൽ തന്നെ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നുണ്ട് ആത്മഹത്യ പ്രവണത ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇതിനെതിരായിട്ട് ശക്തമായിട്ടൊരു അവയർനെസ് കൊടുക്കാൻ, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൂട്ടമായിട്ടായാലും അതുപോലെ തന്നെ പ്രൊഫഷണലി ആയാലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെതിരായിട്ട്, ഈ ആത്മഹത്യ പ്രതിരോധത്തെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം?
2: നമ്മളിപ്പം നിലവിൽ ഒരുപാട് പരിപാടികൾ ഇവിടെ ഓരോരോ ഐലൻഡിലുമായിട്ട് സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ചെയ്യുന്നതിലും കൂടുതൽ ഐ ഇ സി നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഐ ഇ സി ക്യാമ്പയിൻ. ഐ ഇ സി ക്യാമ്പയിൻ ഏകദേശം നമ്മൾ 10 ഐലൻഡാണുള്ളത്, അതിൽ 8 ഐലൻഡിലും നമ്മൾ ഐ ഇ സി ക്യാമ്പയിൻ ഈ വർഷം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ നിലവിൽ. പിന്നെ ഇപ്പം നമ്മൾ ഡയറക്ടർ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവർ പറയുന്നത് ഓരോ ഓഫീസ് അല്ലെങ്കിൽ ഡോർ ടു ഡോർ അവയർനെസ് കൊടുക്കാനാണ് പറഞ്ഞത്. അതും അതിനുള്ള തയ്യാറെടുപ്പും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തം, ഒരു സമൂഹത്തിന്റെയോ ഒരു ഡോക്ടറുടെയോ ഒരു ഹോസ്പിറ്റലിന്റെയോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു കൗൺസിലറുടെയോ ഉത്തരവാദിത്തം മാത്രമല്ല. അവർ മാത്രം ഇതിനു വേണ്ടി മെനക്കെട്ടാൽ നമുക്കത് തടയാൻ സാധിക്കില്ല. സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും, അതായത് സോഷ്യൽ ലീഡേഴ്സ്, കമ്മ്യൂണിറ്റി വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സ്, ഇവർ ഓരോ അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട്, ഇവർ ഓരോരുത്തരുടെയും വ്യക്തി എന്ന രീതിയിൽ അവർ അതിൽ തുനിഞ്ഞിറങ്ങിയാൽ മാത്രമേ നമുക്കിതിനൊരു സഹായം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് വെച്ചാൽ ലക്ഷദ്വീപിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ സഹായം, അതായത് ചെറിയ ചെറിയ ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിനെ വിളിക്കുന്നുണ്ടെങ്കിൽ സാധാരണ വരുന്ന കുറച്ച് ആൾക്കാർ എന്നും വരും. അപ്പം ഇത്തരത്തിലുള്ള ചിന്താരീതികളുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ അതിനുള്ള ചില ലീഡേഴ്സിന്റെ സഹായത്തോടെയാണ് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം അവർ വരാത്തതാണോ അവരെ വിളിക്കാത്തതാണോ എന്നുള്ള രീതി നമുക്കറിയില്ല. അപ്പം ഈയൊരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ആരാണോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കായിട്ടാണ് നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടത്. സൂയിസൈഡിന് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ്. കോമൺലി അതിനെ പറയുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് സൂയിസൈഡിനെ പറയുന്നത്. ഫാമിലി ആൻഡ് സൊസൈറ്റി സപ്പോർട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണം. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിനൊരു സംഭവം പറയാം. ഇപ്പം എന്റെ വീട്ടിൽ ഞാനൊരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നു. അപ്പം എന്റെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ സൂയിസൈഡിൽ അറ്റംപ്റ്റ് നടത്തി പക്ഷെ നിലവിൽ അവർ നല്ല രീതിയിൽ പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്ന് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എന്റെ കൂട്ടുകുടുംബത്തിലുള്ള ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ, പണ്ട് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും അയാളുടെ മൈൻഡിലേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് അയാളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് പോകുന്നുണ്ട്. കാരണം ഞാൻ നല്ല രീതിയിൽ നടന്നാലും ആൾക്കാർ എന്നെ ഞാൻ പണ്ട് ചെയ്ത ഒരു കാര്യത്തിലൂടെയാണ് വിലയിരുത്തുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഒഴിവാക്കുക. നമുക്കൊരു സമൂഹത്തെ മാത്രമായിട്ട് മാറ്റി നിർത്താൻ ഒരു പ്രൊഫഷണൽ ഒരിക്കലും കഴിയില്ല. നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രം കൊടുക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അത് കൂടുതലും സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലിയാണ് അതിന് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ അവരിൽ 100% ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും.
3: നമ്മളിപ്പോൾ ആത്മഹത്യയെക്കുറിച്ചും അതുപോലെ തന്നെ ലക്ഷണങ്ങളെ കുറിച്ചും അതിന്റെ പ്രതിരോധത്തെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലേ. ഇതിന് ഇതായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?

0: പശ്ചാത്തലത്തിൽ എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, സൂയിസൈഡിനെ കുറിച്ച് മാത്രമല്ല, സൂയിസൈഡ് എന്നുള്ള ഒരു മാനസിക പ്രശ്നം മാത്രമല്ല, വേറെ പല രീതിയിലുള്ള ചെറിയ ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന പലരും നമ്മുടെ നാട്ടിലും നമ്മുടെ ഇടയിലുമായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സൂയിസൈഡലായിട്ടുള്ള തോട്ടിലേക്കൊന്നും നമ്മളെ ചിന്ത പോകാതെ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനിപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ ഇവിടെ ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ഡയറക്റ്റ് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വലിയൊരു നാണക്കേടാണ്, അത് ബുദ്ധിമുട്ടായിട്ടാണ് ആൾക്കാർ കാണുന്നത്. തന്നെയാണ് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് നിലവിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടെലിമെഡിസിൻ സേവനം നമുക്കിവിടെ ലഭ്യമാണ്. നമ്മളെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നോ ഒന്നും നമ്മൾ ആ ഫോണിലൂടെ ചോദിക്കൂല. അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് നമ്മൾ ആ സമയത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത് അത് ഓവർ ഫോണിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ വിളിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. അത് ഡയറക്റ്റ് വന്നും ചെയ്യാൻ നമുക്ക് ഓൺ ഫോണിലൂടെ ചെയ്യാം. അത് ടെലിമെനസിലേക്ക് വിളിക്കേണ്ട നമ്മളെ നമ്പർ എന്ന് പറയുന്നത് 144 16 ആണ്, 144 16 ആണ് അതിന്റെ നമ്പർ. അതിലേക്ക് നമുക്ക് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ കിടക്കുന്ന ബെഡിൽ കിടന്നാലും നമുക്ക് അതിലേക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ആ ഒരു ചെറിയ പ്രശ്നം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് കുറച്ച് നീട്ടിക്കൊണ്ട് പോയാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോഴാണ് നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ തോന്നുന്നത്. അപ്പം വെറും സൂയിസൈഡിന് മാത്രമായിട്ടല്ല ഞാനൊരു അവസരത്തിൽ പറയുന്നത്, സൂയിസൈഡൽ ടെൻഡൻസി വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ഈ ടെലിമെഡിസിൻ സേവനം ലഭ്യമാക്കുക. ഫോൺ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് വന്ന് കൺസൾട്ടേഷൻ എടുക്കാം. കൗൺസിലറുണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കറുണ്ട്, സൈക്കോളജിസ്റ്റുണ്ട്, സൈക്യാട്രിസ്റ്റുണ്ട്. നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഇത്തരം സേവനങ്ങൾ നമുക്ക് ഡയറക്റ്റ് വന്നും എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ആത്മഹത്യ തടയാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. നമ്മളെ ഒരു ശ്രദ്ധ, ചെറിയൊരു ശ്രദ്ധ അല്ലെങ്കിൽ ചെറിയൊരു സംഭാഷണം അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ജീവനും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും സമയം പബ്ലിക് ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതും നിങ്ങളിതിനെ ശ്രദ്ധയോടെ കേട്ടതിനും നന്ദി.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ താഴെ ജോലി ചെയ്തു വരുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വാഹിദ, അതേപോലെ ടെലിമാനസ് സെല്ലിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായി ജോലി ചെയ്തു വരുന്ന റമീസ. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തികളുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
2: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളക്കപ്പാട.
3: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫേൺ ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
4: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപള എഴുത്തുകാരള മനസ്സില ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
5: ദീപള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
4: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല
5: ദീപിള ഇളുത്തുകാരുള കഥയും കവിതയും പാട്ടും വിഷളവും എല്ലാം കുടുപ്പാ ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
6: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
4: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05. ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിക്കേൽക്കാം. അവതരിപ്പിക്കുന്നത് ബി ബി സമിയ, സലാഹിയ മൻസിൽ.

0: ഫാക്ട് ഫിറ്റിംഗ്.
1: ഹലോ
0: ഹലോ, ആകാശവാണി കേരളത്തിലെ ഫാക്ട് ഫിറ്റിയാണ്. ആരാണ്?
1: എന്റെ പേര് ഫാത്തിമ.
0: ഫാത്തിമ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ അവിടെ കവരത്തിൽ നിന്നാണ്.
0: കവരത്തിൽ നിന്നോ? ഇവിടെ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ എങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞു.
0: എവിടെ സ്ഥലം?
1: ഞാൻ കോഴിക്കോട്. അതിലേക്കൊന്ന് വിളിക്കാന്ന്. ഫ്രണ്ട് എനിക്ക് നമ്പർ തന്നായിരുന്നേ. അപ്പൊ അതിലൊന്ന് വിളിച്ചു നോക്കി, കിട്ടാനറിയില്ലല്ലോ. നാടൊക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ആൾക്കാരാണ്.
0: നാട് കാണാനായിട്ട് വന്നതാ?
1: അത് കണ്ടു പോകാനായിട്ട് വന്നു പറഞ്ഞു. കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നേ. ഇതൊക്കെ വരണ ഒന്ന് കാണാനോടൊക്കെ ജനങ്ങളൊക്കെ പറ്റിയ പറഞ്ഞുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തറിയണം. അപ്പൊ അങ്ങനെ വന്നായിരുന്നു.
0: പിന്നെ ഫാമിലി ഒറ്റക്ക് വന്നാണോ?
1: അല്ലല്ല, ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ട്.
0: ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ?
1: ഓ, ഫുഡൊക്കെ നല്ല ഫുഡാ. ആ പിന്നെ ഫുഡിനേക്കാളും കൂടുതൽ നന്നായിട്ട് പറയാൻ വേണ്ടി ഇച്ചിരി ഇവിടുത്തെ ആൾക്കാര് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മള് പറഞ്ഞു കേട്ടെന്നേ ഉള്ളു, പക്ഷെ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇപ്പൊ വന്നപ്പോഴാണ് ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ
0: പറ്റുന്നത്.
1: കുറച്ച് ട്രഡീഷണൽ ഫുഡും.
0: പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് രാത്രി പാട്ട്, ആ മൂവി അല്ലേ, അതില് ഏതെങ്കിലും ഒരു പാട്ടിട്ടാണ്
0: പറഞ്ഞോളൂ.
1: ഇവിടുത്തെ കവരത്തിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടിട്ടാട്ടോ, അവർക്ക് വേണ്ടിട്ടുള്ള ഡെഡിക്കേഷനാ.
0: ഓക്കെ, ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? വന്നിട്ട്
1: വന്ന് പറ്റപ്പെട്ട കുറച്ചുപേരൊക്കെ ഉണ്ട്.
0: ശരി, എന്നാൽ പാട്ട് വെച്ചാലോ.
1: ഓക്കെ, താങ്ക് യു.
0: വിളിക്കണം കേട്ടോ ഇടക്കൊക്കെ.
1: ഓക്കെ ഓക്കെ,
0: താങ്ക് യു.

0: ഫാക്ട് ഫിറ്റി അവതരണം ബിബി സമിയ സലാഹിയ മൻസിൽ.
1: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രതയിലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക് ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഇ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയത്.

0: വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന പിഎം ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: Supreme Court Justice Arvind Kumar to prepare a blueprint for the modernization of courts across the country and secure a government allocation of 40 to 50,000 crore rupees for the purpose. The Judicial Infrastructure Advisory Committee will address infrastructural deficiencies in courts through substantial financial support from the government. The committee has been tasked with submitting its detailed findings and funding requirements to Sanjeev Sanyal, a member of the Prime Minister's Economic Advisory Council, by 31st August this year. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. റോജി എം ജോൺ അങ്കമാലിയിലും അൻവർ സാദത്ത് ആലുവയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിലും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിലും അനൂപ് ജേക്കബ് പിറവത്തം ടി ജെ വിനോദ് എറണാകുളത്തുനിന്നും വിജയം നേടി. മനോജ് മുത്തേടൻ പെരുമ്പാവൂരിലും മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലും ടോണി ചമ്മണി വൈപ്പിനിലും ഷിബു തെക്കുംപുറം കോതമംഗലത്തും വിജയിച്ചപ്പോൾ വി പി സജീന്ദ്രൻ കുന്നത്തുനാട്ടിലും ദീപക് ജോയ് തൃപ്പൂണിത്തുറയിലും വി ഇ അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. പരാതികളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ ജില്ലയിൽ വോട്ടെണ്ണൽ സമാധാനപരമായി നടന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. ഏപ്രിൽ 9 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിന് 263 മേശകളും തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് 67 മേശകളും ഒരുക്കിയിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലുമായി വോട്ടെണ്ണുന്നതിന് ആകെ 1113 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് പേപ്പർ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭരണഘടന ആമുഖം തയ്യാറാക്കി തിരഞ്ഞെടുപ്പ് ഒബ്സർവർമാർക്ക് ഉപഹാരമായി നൽകി. എറണാകുളം ജില്ലാ ഭരണകൂടവും സെന്റ് തെരേസാസ് കോളേജും ചേർന്നാണ് മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയൊരു അധ്യായം കുറിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പേപ്പർ അവശിഷ്ടങ്ങൾ, തയ്യൽ മാലിന്യങ്ങൾ, കുളവാഴ എന്നിവ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, സെന്റ് തെരേസാസ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബ്, മാത്തമാറ്റിക്സ് വിഭാഗം എന്നിവ സംയുക്തമായി ഭരണഘടനയുടെ ആമുഖം നിർമ്മിക്കുകയായിരുന്നു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉപഹാരങ്ങൾ നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയിൽ ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കൊച്ചി കോർപ്പറേഷൻ അയ്യപ്പൻകാവ് ഡിവിഷനിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടുത്തെ കൌൺസിലറും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയ് തൃപ്പൂണിത്തുറയിൽ എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കൂടാതെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പുതിയ ആളെ കണ്ടെത്തേണ്ടിവരും. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടുന്നതിനായി ജില്ലയിലെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മെയ് 23 മുതലാണ് സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന കെട്ടിടങ്ങൾ തഹസിൽദാർമാർ മുൻകൂട്ടി നിശ്ചയിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റുന്നതിനും പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുമുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെയ് 25 വിഭവങ്ങളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യനിയന്ത്രണ വിശകലന മേഖലയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദ്വിദിന ദേശീയ സമ്മേളനം കൊച്ചിയിൽ നടന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ്

0: ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സിംഗ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ എന്നിവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക വിശകലന സാങ്കേതികവിദ്യ ഏറെ പ്രധാനമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ ഭക്ഷ്യ വിശകലന മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സംഘവും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: मध्ये स्पर्धा भविष्यति। एषा क्रीडा सायं सार्ध सप्तवादने आरप्स्यते। इति वार्ताः।
1: आकाशवाणी ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറുമൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
1: തമിഴക വെട്രി കഴകം നേതാവ് JC D പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
3: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണ ബോധ്യത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
1: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 3-ന് രാജ്യവ്യാപകമായി

0: നടന്ന നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും എൻടിഎ അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-7 വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറുമൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം പ്രാർത്ഥന എന്ന ആൽബത്തിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. കെ എസ് ചിത്രയും വിൻസെന്റും സംഘവും പാടിയത്. രചന കെ വി തിക്കുറിശി, സംഗീതം ജോയ് തോട്ടൻ.

പ്രിയശ്രോത, ക്ലിയർ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്ത ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ദന്തൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ലങ്കാദഹനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം.

0: സന്ധ്യാഗീതമാണ് ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലകളെ ഓർത്ത് വിലപിച്ച് ഇന്നിന്റെ സന്തോഷം നശിപ്പിക്കുന്നവരാകരുത് നമ്മൾ. നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ ബുദ്ധിപൂർവമായ പ്രവൃത്തികൾ കൊണ്ട് നാളെയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ ആർ എസ് ഗോപകുമാറാണ് നമ്മുടെ അതിഥി. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇനി ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. ഇന്നത്തെ പരിപാടിയുടെ തുടക്കം നമുക്ക് കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേട്ടുകൊണ്ടാകാം.
1: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങു നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങു നൽകി സംരക്ഷിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ: കാലവർഷം തുടങ്ങുന്നതിന് മുന്നേയുള്ള മെയ് ജൂൺ സമയമാണ് തെങ്ങിൻ തൈ നടുന്നതിനുള്ള അനുയോജ്യമായ സമയം. 1 മീറ്റർ വീതിയും നീളവും ആഴവുമുള്ള കുഴിയെടുത്ത് മേൽമണ്ണും കുമ്മായവും ചേർത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം കുഴിയിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം വിത്ത് തേങ്ങയുടെ അതേ വലുപ്പത്തിലുള്ള ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിലേക്ക് തെങ്ങിൻ തൈ നടുക. തെങ്ങ്: കാറ്റിൽ തെങ്ങിൻ തൈയുടെ വേരിന് ഇളക്കം സംഭവിക്കാതെ ഇരിക്കുന്നതിനായി നട്ടശേഷം തൈക്ക് സമാന്തരമായി ഒരു കമ്പ് തൈയിൽ അധികം ബലം കൊടുക്കാത്ത രീതിയിൽ കെട്ടിവയ്ക്കുക. നെല്ല്: വിരിപ്പ് നെൽകൃഷിയിൽ പറിച്ചുനടിയിൽ അനുവർത്തിക്കുന്ന കർഷകർക്ക് മെയ് പകുതിയോടെ ഞാറ്റടി തയ്യാറാക്കാവുന്നതാണ്. 1 ഏക്കറിലേക്ക് പറിച്ചു നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി തയ്യാറാക്കിയാൽ മതിയാകും. ഞാറ്റടി തയ്യാറാക്കുന്ന സ്ഥലം 2-3 തവണ നന്നായി ഉഴുത് കട്ടയുടച്ച് നിരപ്പാക്കിയ ശേഷം 5 മുതൽ 10 സെന്റിമീറ്റർ ഉയരവും 1 മുതൽ 1.5 മീറ്റർ വീതിയും ആവശ്യത്തിന് നീളവുമുള്ള വാരങ്ങളെടുത്ത് മുളപ്പിച്ച് വിത്തുകൾ പാകാം. വിത്തുകൾ 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ 12 മുതൽ 16 മണിക്കൂർ വരെ മുക്കിവച്ച ശേഷം വിതയ്ക്കുക. അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ കലക്കിയ ലായനിയിലോ കുതിർത്ത ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് മുളയ്ക്കാൻ അനുവദിക്കുക. മൃഗസംരക്ഷണ നിർദ്ദേശങ്ങൾ: കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾക്കിടയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ

0: വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക.
1: പ്രകൃതിയിലെ ഏറ്റവും അധ്വാനശീലമുള്ള ജീവികളിൽ ഒന്നാണ് തേനീച്ച. പൂക്കളിൽ നിന്ന് മധു ശേഖരിച്ച് തേൻ നിർമ്മിക്കുന്നതോടൊപ്പം സസ്യങ്ങളുടെ പരാഗണം നടത്തുന്നതിനും അവ വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ അവ കാർഷിക മേഖലയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിവർഗമാണ്. ചെറിയ ജീവികളെങ്കിലും അവ വലിയ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധ്വാനം, ഐക്യം, ക്രമശീലം എന്നിവ നമുക്ക് തേനീച്ചകളിൽ നിന്ന് പഠിക്കാവുന്ന സദ്ഗുണങ്ങളാണ്. ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ ആർ എസ് ഗോപകുമാറിനെ പരിചയപ്പെടാം. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഗോപകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു 30 വർഷം 32 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുകയാണ്, തേനീച്ച കൃഷിയിലെ മേഖലയിൽ. അപ്പം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ഇത്രയും നീണ്ട ഒരു ജേർണി ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, ഈ ഒരു ആശയം എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ വന്നത്?
3: എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പുറത്തുനിന്ന് തേനീച്ചകളെ പിടിക്കും. പിടിച്ചിട്ട് ഇങ്ങനെ കൈകളിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ട് സിറ്റി വഴി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളുകളുടെ വീടുകളിലൊക്കെ, പഴയ ആളുകളുടെ വീടുകളിലൊക്കെ കൊണ്ടുകൊടുക്കും. അത് നമുക്കൊരു തേനീച്ചയെ കൊണ്ടുകൊടുത്തേ 7 രൂപ, ചില വീടുകളിൽ 12 രൂപയൊക്കെയാണ് നമുക്ക് റാണി ഉൾപ്പെടെ തേനീച്ചകളെ കൂട്ടിലാക്കി കൊടുത്താൽ കിട്ടുന്നത്.
2: ആ സമയം കുത്തുവെല്ലാം കിട്ടിയിട്ടുണ്ടോ?
3: കുത്തേ കിട്ടിയിട്ടുണ്ടോ? ഒന്നും കുത്തേ കിട്ടും. അപ്പൊ അന്നൊക്കെ ശാസ്ത്രീയമായ രീതികളൊന്നുമില്ല. തേനീച്ചയെ പിടിക്കുക, അതിന്റെ റാണിയുടെ ചിറക് മുറിക്കുക, ആ റാണിയെ എവിടെ വെക്കുന്നു അവിടെ അതിന്റെ വേലക്കാരി ഈച്ചകളെല്ലാം കൂട്ടത്തോടെ വന്ന് അതിനെ പൊതിഞ്ഞിരിക്കുക. അപ്പൊ ഒരു കൗതുകമായിട്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് കാണും. അപ്പൊ നമ്മളെ തേനൊക്കെ ആൾക്കാർ മേടിക്കും. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നു പെട്ടിക്കകത്ത്, അന്നത്തെ നൂട്ടൻ ടൈപ്പ് പെട്ടി, ISA ടൈപ്പ് പെട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെട്ടികളിൽ പഴയ ആളുകൾ, കാർണവന്മാർ വളർത്തുന്ന പെട്ടികളിലാക്കി കൊടുക്കും. അപ്പൊ എന്റെ ശാസ്ത്രീയതയൊന്നും അറിയത്തില്ല, കുറെ കഴിഞ്ഞ് ഇത് പറന്നു പോകും, ചിലപ്പോൾ റാണി തറയുമെന്ന് വീഴും. പിന്നെ അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് ഈ റാണിയെ ചിറക് മുറിച്ചുകൂടാ, മുറിക്കാത്തതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്.
2: അറിവിന് വേണ്ടി താങ്കളുടെ പരിശീലനം?
3: ഒത്തിരി പരിശീലനങ്ങൾ, ഏകദേശം ഞാൻ യഥാർത്ഥത്തിൽ ഒരു ബി കീപ്പിംഗ് ഫീൽഡ് മാൻ ആവണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ YMCA ഒരു സ്ഥാപനം നമ്മുടെ മാർത്താണ്ഡത്തുണ്ട്, അപ്പൊ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാല് BKP ഫീൽഡ് മാനായിട്ട് ഖാദി ബോർഡിലൊക്കെ കയറാം എന്നൊരു സ്വപ്നവുമായിട്ടാണ് അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് കുറെ നാൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്കന്ന് കയറാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ നമ്മളവിടെയുള്ള ഒരു ഗ്രാമസേവകനുണ്ടായിരുന്നു, പുള്ളിയെ യാദൃച്ഛികമായിട്ട് തേനീച്ച ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് കാണാൻ സാധിച്ചു. പുള്ളി പറഞ്ഞു ഇതിന് ഒരുപാട് ലോണൊക്കെ കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു സഹകരണ ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ സഹകരണ ബാങ്ക് ആദ്യമായി SGSY സ്കീമിൽ എനിക്ക് 15,000 രൂപ ലോണായിട്ട് തന്നു, 7,000 രൂപ സബ്സിഡി. അപ്പോൾ അതൊക്കെ മേടിച്ചു, കുറെ പെട്ടിയൊക്കെ മേടിച്ചു, ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ തോട്ടത്തിലൊക്കെ കൊണ്ടുവച്ചു. തേനെടുക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ പലയിടത്തായിട്ട് പോയി സംഘടിപ്പിച്ചു. തേനെടുക്കാൻ നിന്നപ്പോൾ എൻ്റെ തേനീച്ചകളെല്ലാം പറഞ്ഞ് റബ്ബറിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന് ശാസ്ത്രീയമായ പരിശീലനം വേണം. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലുള്ള പല കർഷകരുടെ അടുത്തും, ബൾക്കായിട്ട് ചെയ്യുന്ന പല കർഷകരുടെ അടുത്തും ഭക്ഷണം മാത്രം കിട്ടും, അവരൊപ്പം ജോലിക്ക് പോയി
2: പഠിക്കാൻ വേണ്ടി.
3: അത് കഴിഞ്ഞു വന്നിട്ട് ഞാൻ പിന്നെ കുറേച്ചു തുടങ്ങി, പിന്നെ 300 ആയി, അത് 500 ആയി, 1,000 ആയി, ഇപ്പം 4,014 പെട്ടിയിൽ നിൽക്കുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ 35 ടൺ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഒരു ദിവസം എനിക്ക് ഏകദേശം 100-120 കിലോ തേൻ ഒരു ദിവസം സെയിലാവും.
2: അപ്പൊ ഇത്ര ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4,000-ൽ മേലെ തേനീച്ചക്കൂടുകൾ താങ്കളുടെ കയ്യിലുണ്ട്, ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
3: ഏകദേശം ഒരു 7 പഞ്ചായത്തുകളിലാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ചവളത്തിൽ. എനിക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ഈ തേനീച്ചവളത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ ഉള്ളത് എന്റെ അമ്മയ്ക്കുള്ള 30 സെന്റാണ്. അപ്പൊ അതിനകത്ത് മാത്രം ഇത്രയും വെട്ടി വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം നമ്മുടെ MB പ്രേമേന്ദ്ര സാറിന്റെ പുരയിടം അങ്ങ് മടവൂര് പള്ളിക്കൽ പാരിപ്പള്ളിയിലേക്കുണ്ട്, അവിടെ തന്നെ 8 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പാട്ടത്തിന് വെച്ചതിന് ശേഷം ഓരോ വർഷവും അവർക്ക് തേനെടുക്കുന്ന സമയം, ഈ തേനെടുക്കുന്ന സമയം എന്ന് പറയുന്ന 12 മാസത്തെ നമുക്ക് 3 ആഴ്ച തിരിയാം. അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് നമ്മൾ തേനെടുക്കുന്നത്. അപ്പൊ ഫെബ്രുവരി ഒരു 1st week മുതൽ നമ്മൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും തേനെടുത്തു തുടങ്ങും. എന്നാൽ ഈ വർഷം ഞങ്ങൾ ജനുവരി അവസാനം മുതൽ എടുത്തു തുടങ്ങി. അപ്പൊ അങ്ങനെ എടുത്തു തുടങ്ങുമ്പോൾ ആ എടുക്കുന്ന തേൻ ഒരാഴ്ചയിൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരെ പോകും.
2: സാർ സൂചിപ്പിച്ച മാതിരി 1 സെന്റ് ഭൂമി ഇല്ലെങ്കിലും നമുക്ക് ഈ കൃഷി തുടങ്ങാം. ഒരാള് ആദ്യമായിട്ട് ഒരു തേനീച്ച കൃഷിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: അവരാദ്യം വേണ്ടത് നല്ല ഒരു ബീ കീപ്പറിൽ നിന്നായിരിക്കണം തേനീച്ച കൂട് കളക്ട് ചെയ്യേണ്ടത്. ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം പരാജയം പറ്റിയിട്ടുണ്ട്. എന്റെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കൃഷിയാണ് ഒരു പ്രാവശ്യം തേനീച്ച വളത്തില്. തേനീച്ച അസുഖം വന്നു.

0: ജനറെല്ലാം നഷ്ടപ്പെട്ടു. ഗവൺമെന്റിന് ഒരുപാട് സപ്ലൈ ഉണ്ട്. ഞാൻ ഹോർട്ടികോർപ്പിന്റെ അംഗീകൃത ഗവൺമെന്റ് ബ്രീഡറാണ്. ആ സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടം വന്ന സമയത്ത് ഞാൻ ഈ അസുഖം തെളിയിച്ചാലും കർഷകർക്ക് കൊടുത്ത് പറ്റിക്കാൻ നിന്നില്ല. പകരം ഞാൻ വെളിയിൽ നിന്ന് പലിശക്കൊക്കെ പൈസ എടുത്താണ് ഞാൻ വേറെ തേനീച്ചില വാങ്ങി ഗവൺമെന്റ് സപ്ലൈ എല്ലാം ചെയ്തു തീർത്തു. ഇവിടെ പറയുന്നത് നമ്മളൊരു കർഷകൻ ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് തേനീച്ചയെ കുറിച്ച് എന്തോന്നും അറിയില്ല. അപ്പൊ അയാൾക്ക് കൊടുക്കേണ്ടത് നല്ല റാണിയും നല്ല വർക്കർ ബീസും ഉള്ള നല്ല പെട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അയാളെ കൃഷി നിലവെക്കും. പഴകിയ റാണിയും വയസ്സായ റാണിയും ഉള്ള പഴക്കമുള്ള അടകളുള്ള പെട്ടിയാണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റ് പറന്നുപോകും. ആ വർഷം തേൻ കിട്ടത്തില്ല. അപ്പൊ അയാൾ പരാജയത്തിലേക്ക് പോകും. ഇതെന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് കർഷകരെ കണ്ടിട്ടുണ്ട്. അപ്പം സത്യസന്ധമായി ചെയ്താൽ കോടികൾ കൊയ്യാൻ പറ്റുന്ന ഒരു ഏക കൃഷിയാണ് തേനീച്ച.
1: അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല തേനീച്ച കൂട് തന്നെ നമുക്ക് പ്രൊസ്ക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ വാങ്ങണം.
0: നല്ല പരിചയമുള്ള കർഷകരിൽ നിന്ന് നല്ല കൂട് നോക്കി വാങ്ങിക്കണം. നല്ല കുയിനെ വാങ്ങിക്കണം. അമേരിക്കയിലൊക്കെ ഞങ്ങളവിടെ സയന്റിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സ് നമുക്ക് കൊണ്ടുതരാറുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നല്ല കുയിനെ ഉണ്ടാക്കുന്ന, ഇനി കേരളത്തിന് ആവശ്യം എന്ന് പറയുന്നത് നല്ല കുയിനെ ഉണ്ടാക്കുന്ന ഒരു ബ്രീഡറെയാണ് കേരളത്തിന് ആവശ്യം. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയാണ് നമ്മൾ വളർത്തുന്നത്. ആ തേനീച്ചയിൽ തന്നെ 4014 കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. ശരാശരി എന്റെ തേനുൽപാദനം എന്ന് പറയുന്നത് 5 മുതൽ 10 കിലോ വരെയൊക്കെയാണ് കാർഷിക കോളേജ് പറയുന്നത്. 20 കിലോ വരെ കിട്ടാം. അപ്പൊ അതിൽ തന്നെ 40-ഉം 45-ഉം കിലോ കിട്ടുന്ന പെട്ടികളുണ്ട്,
1: കൂടുതലുണ്ട്,
0: കൂടുതലുണ്ട്. അതിന്റെ കുയിനെ എടുത്തിട്ട് അതേപോലെ 40-ഉം 45-ഉം കിലോ കിട്ടിയ കൂട്ടിലെ ട്രോൺസിനെ കളക്ട് ചെയ്യണം. എന്നിട്ട് അതിനൊരു എപ്പിയറിൽ വെച്ചിട്ട് വേറെ കൂടുതലൊന്നും ഇല്ലാത്ത എപ്പിയറിൽ കൊണ്ടുവച്ചിട്ട് അതിനെ ബ്രീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഈ രണ്ടിന്റെയും സ്വഭാവം ഉള്ളതായിരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പോൾ പെട്ടി വെച്ചിരിക്കുന്ന 5-6 സൂപ്പറുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു സൂപ്പറിന് 3 കിലോയാണ് കിട്ടുന്നത്. 4, 5 സൂപ്പർ വെച്ച് കഴിഞ്ഞാൽ 4-3, 12 കിലോ ഒരു സമയത്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പെട്ടികളെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ കർഷകർ ചെയ്യേണ്ടത്. തേനീച്ചക്കൂട്ടിൽ എന്ന് പറയാൻ 3 തരം തേനീച്ച ഉണ്ടാവും. ക്യൂൻ ബി, വർക്കർ ബി, ട്രോൺ ബി. അതിൽ വേലക്കാരായിട്ടുള്ള വർക്കർ ബീസ് ആണ് പോയി തേനെല്ലാം കളക്ട് ചെയ്യുന്നത്. അവരിങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തേനുത്പാദന സമയം മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ ക്ഷാമകാലത്ത് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് തേനും പൂമ്പൊടിയും ചേർന്ന ബീ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തേൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിന്റെ ചേമ്പറുകളിൽ ഇങ്ങനെ തട്ടുകെട്ടാട്ട് വെച്ച് തേനെല്ലാം എടുത്തു കഴിയുമ്പോൾ മഴക്കാലത്ത് കുടിക്കാൻ തേനില്ല. അപ്പൊ അതിന്റെ കുഞ്ഞു ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര സിറപ്പ് കൃത്രിമമായിട്ട് നമ്മൾ കൊടുത്താണ് അവരെ വളർത്തുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഈ കൂടുകളിലെല്ലാം പൂമ്പൊടിയും ചെറുതായിട്ട് തേനും ഓണമൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ വരാൻ തുടങ്ങും. ആ സമയത്താണ് അതിനകത്ത് മടിയന്മാരായിട്ടുള്ള ഈച്ചകൾ ഉണ്ടാവുന്നത്. ആ സമയത്താണ് നമ്മൾ കോളനി ഡിവിഷൻ ചെയ്യുന്നത്,
1: മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
0: ഒരു കർഷകൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം തേനീച്ചകൾ വിൽക്കുകയും തേൻ വിൽക്കുകയും തേന്റെ മെഴുക് വിൽക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഫീൽഡിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ട് പറ്റും.
1: അപ്പൊ താങ്കളൊക്കെ ഒരു കൂടിന് എത്ര കൂടാണ് പിരിച്ചു വെക്കുന്നത്?
0: ഒരു കൂട്ടിൽ നിന്നും നമുക്കൊരു 5-6 കോളനി വരെയൊക്കെ ഡിവിഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ നൂതനമായ ടെക്നോളജി, നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമുക്കൊരു കൂട്ടിന് 10-12 ഡിവിഷൻ ചെയ്ത കൂടുകളുണ്ട്. അത് വേറെ കൂടിന്റെ സഹായം വേണം. കുഞ്ഞിന്റെ വേറെ കുട്ടി നിന്നെടുക്കും, അട മാത്രം ഇടുന്നെടുക്കും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും കുറെ മാസ്റ്റർ കുഞ്ഞുകളെ ഉണ്ടാക്കും. കാര്യം എന്റെ അനുഭവത്തിൽ അസുഖം വന്നാണ് ആദ്യം പെട്ടി പോയത്. അത് ഇൻബ്രീഡിങ്, ഒരേ പേരൻസിന്റെ കുട്ടികൾ അല്ലെങ്കിൽ ഒരേ പേരൻസിന്റെ ഡ്രോൺസും അതിന്റെ കുഞ്ഞിനും തമ്മിൽ മേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും.
1: 2-3 ജനറേഷൻ അങ്ങനെ
0: പോകും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട്, ഇപ്പം 40 കിലോ തേൻ കിട്ടിയ ഒരു പെട്ടിയിൽ നിന്നുള്ള ട്രോൺസിനെയും 40 കിലോ പെട്ടിയ ഒരു കൂട്ടിൽ നിന്നുള്ള കുവിനെയും, കുവിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒത്തിരി വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആർട്ടിഫിഷ്യൽ കൂണ്ടയറിങ്ങിലൂടെ നമുക്ക് 1000-ക്കണക്കിന് കുവിനെ ഒരു പെട്ടിയിൽ നിന്ന് 10,000-ക്കണക്കിന് കുവിനെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും. ആ ടെക്നോളജിയാണ് കേരളത്തിൽ ഇനി വരേണ്ടത്.
1: ഈ ടെക്നോളജി ഒക്കെ താങ്കൾക്ക് എവിടുന്നാണ്
0: കിട്ടിയത്? എനിക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന സയന്റിസ്റ്റുകളും അവരൊക്കെയാണ് എനിക്ക് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ. അത് ഇന്ത്യയിൽ അങ്ങനെ വളരെ വിരളമായിട്ടേ കിട്ടാനുള്ളൂ. എത്ര നല്ല കുയിലിനെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എത്ര കിലോ തേൻ കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് തേനീച്ചകളെയല്ല, തേനീച്ചയെ വളർത്തുന്ന കർഷകനാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു 40-30 കിലോയൊക്കെ എടുക്കാൻ ഒരു പെട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. കൂട്ടിൽ ആ കർഷകൻ ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് സൂപ്പറുകൾ വെച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് തേനെടുക്കാനായിട്ട് കഴിയുന്നത്.
1: ഒരു പരിപാലനം എന്ന് പറയുമ്പം താങ്കൾ ആദ്യം സൂചിപ്പിച്ചു പെട്ടി നല്ലതായിരിക്കണം, ക്വീൻ നല്ലതായിരിക്കണം, അതിന്റെ കൂടെ കിട്ടുന്ന ഈച്ചകൾ നല്ലതായിരിക്കണം, പിന്നെ ട്രെയിനിങ് എന്തായാലും ആവശ്യമാണ്, നല്ലപോലെ ട്രെയിനിങ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പരിപാലനം ചെയ്യുമ്പം രോഗങ്ങളിലൊക്കെ ഒരു പ്രതിസന്ധി ആവാറുണ്ടോ?
0: ഉണ്ട്. നമുക്ക് തേച്ച കൃഷിയിൽ ഏറ്റവും രോഗങ്ങൾ വരാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് കാരണം എന്ന് പറയുന്നത് രോഗങ്ങൾ കൂടുതലും വരുന്നത് ഇതിന്റെ അടിപ്പലക വൃത്തിയാക്കാതിരിക്കുക. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ ധരിച്ച അടിപ്പലകയിൽ പേനും പൂമ്പൊടിയുടെ അംശങ്ങളും വാക്സിന്റെ അംശങ്ങളൊക്കെ വന്നു വീഴും. അത് കിടന്ന് പുഴുത്തിട്ട് അവിടെ നിശാശലഭത്തിന്റെ ഒരു വെള്ളശലഭത്തിന്റെ ഇത് കയറി മുട്ടയിട്ടിട്ട് ഈ മെഴുകുഴികൾ കയറി ഈ കൂട് നഷ്ടപ്പെട്ടു. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൂട് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തേനും പൂമ്പൊടിയും മഴക്കാലമാകുമ്പോൾ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ തേനീച്ചക്കൂടുകൾ റബ്ബർ തോട്ടങ്ങളിലാണ് ഈ കർഷകർ കൂടുതൽ മേയ്ക്കുന്നത്. അപ്പോൾ ഡിസംബറിലേക്ക് റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുക. ഡിസംബർ കഴിയുമ്പം നമ്മൾ അവിടെ നിന്നും തെങ്ങുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടികളെ മാറ്റിവെക്കണം. ഞാനാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് കർണാടകം വരെ പോകുന്നുണ്ട്. കർണാടകയുടെ ഗുണ്ടൽപേട്ടയിൽ ഞാൻ സൂര്യകാന്തി പാടത്ത് തേനെടുക്കാനായിട്ട് ഇറ്റാലിയൻ തേനീച്ചകളുമായിട്ട് പോയി. ഇപ്പൊ നമ്മള് തേനീച്ച വെച്ച് കഴിഞ്ഞാൽ 40% വിളവ് വർദ്ധിക്കും. വെള്ളരി വർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും ഒക്കെ 40% തെങ്ങായിരുന്നാലും 40% വിളവ് വർദ്ധിക്കും.
1: തേനീച്ചക്കൂടിൽ നിന്ന് തേൻ മാത്രമല്ലല്ലോ താങ്കൾ സൂചിപ്പിച്ച് മെഴുകുണ്ട്, പിന്നെ മറ്റു ഉൽപ്പന്നങ്ങളും എടുക്കാറുണ്ടോ?
0: നമുക്ക് ഒരു തേനീച്ച വളർത്തുന്ന ഒരു കർഷകന് 6 തരം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിട്ടുന്നത് നമുക്ക് ബി വനം തേനീച്ചയുടെ വിഷം എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഡെവലപ്പായിട്ടില്ല. അതുപോലെ തന്നെ പ്രൊപോളിഷൻ എന്ന് പറയുന്ന ഒരു തരം പശ എടുക്കാൻ പറ്റും. പിന്നെ മെഴുക് കിട്ടും, തേൻ കിട്ടും, തേനീച്ചയുടെ റാണിയാകാൻ പോകുന്ന പുഴുവിന് കൊടുക്കുന്ന തേനീച്ചയുടെ തലച്ചോറിന്റെ ഗ്രന്ഥിയിൽ നിന്ന് ഉരുവരുന്ന റോയൽ ജെല്ലി എന്ന് പറയുന്ന പദാർത്ഥം കിട്ടും, പൂമ്പൊടി കിട്ടും. അതിൽ നമ്മൾ കേരളത്തിൽ ആശ്രയിക്കുന്നു ഒന്ന് മെഴുക്, ഒന്ന് തേൻ. പൂമ്പൊടി ചില കർഷകർ എടുക്കുന്നുണ്ട്.
1: പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ?
0: മൂല്യവർദ്ധന നമുക്ക് ബി വാക്സ് കൊണ്ടിട്ട് ബി വാക്സ് ഒരു കൂട്ടിൽ നിന്നും 150 മുതൽ 200 ഗ്രാം മെഴുകാണ് കിട്ടുന്നത്. ഞാനൊക്കെ ഏകദേശം ഒരു 4 ലക്ഷം 3.5 ലക്ഷം രൂപയ്ക്കൊക്കെ മെഴുക് വിൽക്കുന്ന ആൾക്കാരാണ്. മെഴുക് കൊണ്ട് നമുക്ക് ബാം ഉണ്ടാക്കാം, ചുണ്ട് പിടിച്ചൂട്ടുന്നതിനും കാല് പിടിച്ചൂട്ടുന്നതിനും ഒക്കെയുള്ള ഉരുക്ക് വെളിച്ചിനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സാധാ വെളിച്ചിനെ കനച്ചു. പിന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന പാനീയങ്ങളെല്ലാം തന്നെ കെമിക്കൽ ചേർത്ത പാനീയമാണ്. നമുക്ക് ഹണിക്കോള ഉണ്ടാക്കാം. 145 മില്ലിലിറ്റർ വെള്ളവും 35 മില്ലിലിറ്റർ തേനും 15 മില്ലിലിറ്റർ നാരങ്ങ നീരും 5 മില്ലിലിറ്റർ ഇഞ്ചി നീരും ചേർത്താൽ 200 ml കിട്ടും. ഇതൊരു ഹണിക്കോളയുടെ അളവാണ്. ഇതിൽ നമുക്ക് എരിവ് കൂടുതലാണെങ്കിൽ ഇഞ്ചി നീര് കൂടുതൽ ചേർക്കാം, മധുരം കൂടുതലാണെങ്കിൽ തേൻ കൂടുതൽ ചേർക്കാം. ഞങ്ങളവിടെ വരുന്ന ഓഫീസേഴ്സിനെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് ഹണിക്കോളയാണ്.
1: ഇതൊക്കെ ഒഴിച്ച് താങ്കള് കർഷകർക്ക് വേണ്ടി ട്രെയിനിങ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്?
0: ഞാൻ ഒരു വർഷം ഏകദേശം ഒരു 10-30 ട്രെയിനിങ്, വാട്ടക്കുറപ്പിന്റെ ബ്രീഡറായ സമയത്ത് 100 കണക്കിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ ട്രെയിനിങ് കൊടുത്ത് പിന്നെ കാർഷിക കോളേജിന്റെ ക്ലാസ് എടുക്കാനായിട്ടൊക്കെ പോകും. കാർഷിക കോളേജിൽ ഒത്തിരി ട്രെയിനിങ് കിട്ടാറുണ്ട്, കൃഷി ഭവനുകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട്.
1: സാധ്യതകളെ കുറിച്ച് താങ്കളെടുത്ത് ചോദിച്ചാൽ ഒരു ഷോർട്ടിൽ എന്താ പറയാനാ ഉദ്ദേശിക്കുന്നത്?
0: തേനീച്ച വളർത്തലിലേക്ക് വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത് ഒന്ന് സത്യസന്ധത, നല്ല കോളനി, നമ്മുടെ ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക. 2, കൃത്യസമയത്ത് കൊടുക്കുക, സത്യസന്ധമായിട്ട് ഒരു മായവും ചേർക്കാതെ സാധനം കൊടുക്കുക. അവരെ വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് വേണമെങ്കിലും തേനെ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള ഒരാളിന് ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. ആദ്യ വർഷം മുടക്കുന്ന പൈസ അതിനെ ഡബിളായി ആദ്യ വർഷം തന്നെ തിരിച്ചു കിട്ടുന്ന ഏക കൃഷിയാണ് തേനീച്ച വളർത്തൽ. പിന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്റെ മനസ്സിൽ ഒരു നല്ല പ്രോസസിംഗ് പ്ലാന്റ് വരണം, നല്ല ട്രെയിനിങ് സെന്റർ വരണം, നല്ല കുയിനെ ഉത്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡർ ആവുക എന്നതാണ് എന്റെ ലക്ഷ്യം.
1: നമ്മുടെ ആശംസകൾ താങ്കളുടെ കൂടെയുണ്ട്. അത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഒരു എക്സ്പീരിയൻസ് താങ്കളുടെ നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: ഓക്കെ, താങ്ക്സ് സർ.
2: സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ ആർ എസ് ഗോപകുമാറിന്റെ അനുഭവങ്ങൾ ശ്രോതാക്കൾ ശ്രദ്ധാപൂർവ്വം കേട്ടല്ലോ. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീ ഗോപകുമാറിന്റെ ഫോൺ നമ്പർ പറയാം: 9447585258. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447585258.
3: അറിയിപ്പ്: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്തു ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവവളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 22 വൈകുന്നേരം 5 മണി വരെയാണ്.

0: ഇനി പാരമ്പര്യർവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടങ്ങൽ കുടങ്ങൽ തലച്ചോറിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും പഠിക്കുന്ന കുട്ടികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. സന്ധികളിലെ നീരും വേദനയും കുറയ്ക്കുന്നതിനും സന്ധിവാദത്തിനും നല്ലൊരു ഔഷധമായി ഇത് ഉപയോഗിച്ചു വരുന്നു. ചർമ്മരോഗങ്ങൾ, വ്രണങ്ങൾ എന്നിവയ്ക്ക് കുടങ്ങലിന്റെ ഇല അരച്ചു പുരട്ടുന്നത് ഉത്തമമാണെന്ന് വിദഗ്ധർ പറയുന്നു. കുടൽ സംബന്ധമായ രോഗങ്ങൾ മാറ്റാനും ശരീരകാന്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതായി കണ്ടുവരുന്നു. രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും

0: നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. കുടങ്ങലിന്റെ ഇല വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ മുടിവളർച്ചയ്ക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഫലപ്രദമാണ്. കുടങ്ങലിന്റെ ഇല തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇല പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതുമാണ്. ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചും കുടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൌകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യമിതായിരുന്നു, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? തേനീച്ചകൾക്ക് ആകെ 5 കണ്ണുകളുണ്ട്. 2 വലിയ കണ്ണുകൾ വസ്തുക്കൾ കാണാനായി ഉപയോഗിക്കുമ്പോൾ തലയുടെ മുകളിലെ 3 ചെറിയ കണ്ണുകൾ വെളിച്ചവും ദിശയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലിൻ്റെ സമാപിക്കുന്നു.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಡಿಪಿಕಿಂಗ್. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള അല്ലെങ്കിൽ പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി May 22 വൈകുന്നേരം 5 മണിയാണ്. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും coconutboard.gov.in സന്ദർശിക്കുക. കേരള വെറ്ററിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് C&AG എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ ഓഫീസിൽ ഈ മാസം 25 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പാനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും 26 കുരുമുളക് കൃഷി എന്നതിലും 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 88915407778. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 26,200 രൂപ, ആലപ്പുഴയിൽ 25,500 രൂപ, ചെങ്ങന്നൂരിൽ 28,000 രൂപ, കോട്ടയത്ത് 29,000 രൂപ, എറണാകുളത്ത് 25,000, വടക്കൻ പറവൂരിൽ 26,800 രൂപ. കൊപ്രയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 15,400 രൂപ, എറണാകുളത്ത് 14,800 രൂപ, വടക്കൻ പറവൂരിൽ 14,800 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 22,000 രൂപ, കായംകുളത്ത് 21,000 രൂപ, പുളിങ്കുന്നിൽ 24,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 20,000 രൂപയും എറണാകുളത്ത് 27,000 രൂപയുമാണ്. റബ്ബറിന് ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂര് 24,000 രൂപ, കോട്ടയത്ത് 21,500 രൂപ, മൂവാറ്റുപുഴയിൽ 20,500 രൂപ, തൊടുപുഴയിൽ 24,300 രൂപ. കമ്പോള വില നിലവാരം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: पहला पड़ाव प्रधानमंत्री का संयुक्त अरब अमीरात का होगा. संयुक्त अरब अमीरात के साथ हमारे बहुआयामी रिश्ते हैं, लेकिन उसमें ऊर्जा सुरक्षा बहुत अहम एक उसका भाग्य है. ऊर्जा सुरक्षा पर बातचीत होगी, कैसे इसको और व्यापक किया जाए. ऊर्जा सुरक्षा हमारी है, उसको हम मजबूत कर सके. इसके अलावा जो 4 अन्य देश हैं, नॉर्डिक समिट होने वाला है, नॉर्वे की यात्रा है, स्वीडन की यात्रा है, इटली की यात्रा है, नेदरलैंड्स की यात्रा है. इनोवेशन इकोसिस्टम में भारत में बहुत काम हो रहा है और क्लीन एनर्जी टेक्नोलॉजीज में ये लोग और ग्रीन ट्रांजिशन में काफी आगे हैं. तो इन सभी मुद्दे पर हमारी बातचीत होगी. विकसित भारत की तरफ हमको ले आता है, उसे कैसे मजबूत किया जाएगा, ये प्रधानमंत्री के दौरे का एक मुख्य आधार है.
0: സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബീബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ.

0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻഡിഎ സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്റൈക്കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി MCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി MCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
2: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തല്ലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അഹമ്മദാബാദ് ാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: യുവവാണി.

0: യുവവാണിയിൽ ഇന്നാദ്യം കൗമാരക്കാരിലെ ടെൻഷൻ അകറ്റാം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബി ജയരാജുമായുള്ള അഭിമുഖ സംഭാഷണമാണ്.
1: സാമൂഹിക ബന്ധങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളിലൊന്നാണ്. നവമാധ്യമങ്ങളുടെ കടന്നുവരവ് യുവാക്കളിൽ സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നതിനും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നിരവധിയാണ്. ഈ കാലഘട്ടത്തിൽ പൊതുവിൽ ജീവിതക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനമായും ആരോഗ്യ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം, ബന്ധങ്ങളിലെ വിള്ളലുകൾ, അനാരോഗ്യകരമായ മത്സരങ്ങളുടെ വർദ്ധനവ് എന്നിവ യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾക്കും ടെൻഷനും കാരണമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എപ്രകാരം മനഃശാസ്ത്രപരമായി സമീപിക്കാം?
2: ശരിയാണ്, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. യുവാക്കൾ ഇപ്പോഴും ഒത്തിരി അധികം ടെൻഷനിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പലവിധ സമ്മർദ്ദങ്ങളെയാണ് അതിജീവിക്കേണ്ടി വരുന്നത്. മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം, അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം, സഹപാഠികളുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം, അങ്ങനെ സമൂഹത്തിന്റെ ആകപ്പാടെയുള്ള സമ്മർദ്ദം, അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന ശാരീരികമായ വ്യത്യാസങ്ങൾ, അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കൊണ്ട് തന്നെ അവർ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ഈ സാമൂഹ്യ മാധ്യമത്തിന്റെ കടന്നുകയറ്റം, പലപ്പോഴും ഒരു ടെക്നോളജി പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും മുതിർന്നവർക്ക് പോലും അതെങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാം, ഉത്തരവാദിത്തത്തോടു കൂടി അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് മുതിർന്നവർക്ക് പോലും കൃത്യമായി അറിയാത്തൊരു കാലഘട്ടത്തിലാണ്, ഇതിന്റെ ഒരു കുത്തൊഴുക്കിലാണ് നമ്മുടെ യുവാക്കളുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ നമുക്ക് സന്തോഷകരമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അതിന്റെ ഒരു റെസ്പോൺസിബിൾ യൂസേജ് മുതിർന്നവരെക്കാളും നന്നായിട്ട് യുവാക്കൾക്ക് ഉപയോഗിക്കാനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രളയം നടന്ന ഘട്ടത്തിൽ യുവാക്കളായിരുന്നു എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്തതും. കൗമാരക്കാരാണ് രാത്രി മുഴുവൻ ഈ ക്യാമ്പുകളിലൊക്കെ പോയി യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും, ഒരു മണിക്ക് പണി നിർത്തിയിട്ട് ആറു മണിക്ക് വീണ്ടും തിരിച്ചു പോകുന്നതും അതൊക്കെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ അവരെ നല്ലതെന്ന് പറഞ്ഞ് വാഴ്ത്തി പാടുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും യുവാക്കളെ കുറിച്ച് നമ്മൾ വീണ്ടും പഴയ കുറ്റവും പഴയ ടെൻഷനും ഒക്കെ വീണ്ടും മാതാപിതാക്കളെ അടിച്ചേൽപ്പിക്കും. ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. മാതാപിതാക്കൾ എന്നുള്ള സ്വാതന്ത്ര്യം ഒരു സ്വതന്ത്ര വ്യക്തികളായിട്ട് മാറുവാണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് ഈ മകൾ ഇങ്ങനെ ആയിപ്പോയത്, ശരിക്കും അവരെ ആലോചിക്കുന്നില്ല. അവരുടെ കൗമാരകാലത്ത് എങ്ങനെയായിരുന്നു, അവരുടെ കൗമാരകാലത്ത് മകൾ അവർ കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെങ്കിൽ കൗമാരകാലത്ത് അവരെങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, അവർക്ക് ദേഷ്യപ്പെടാറുണ്ടായിരുന്നു, അവർക്ക് ശാരീരിക വ്യത്യാസങ്ങൾ ഉണ്ടാവായിരുന്നു, അവർക്ക് പ്രണയങ്ങൾ ഉണ്ടാവുമായിരുന്നു, ഇതൊക്കെ മറന്നു വെച്ചിട്ടാണ് അവർ കുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആവശ്യമില്ലാത്ത തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതാണ് പോലെ ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ മൊത്തം ഈ കൊച്ചുകുട്ടികളുടെ തലയെ കെട്ടിവെക്കുകയും പലവിധ സ്ഥലങ്ങളിൽ അവരെ കോച്ചിങ് എന്ന് പറഞ്ഞ് കൊണ്ടുവിടുകയും അമിത പ്രഷർ, ഈ ജയിച്ചു വരുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഈ തോറ്റുപോകുന്ന കുട്ടികളെ ആരും കാണുന്നില്ല. തോറ്റുപോകുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം എത്രമാത്രം ചോർന്നു പോകുന്നുള്ള മാതാപിതാക്കൾക്ക് അറിയില്ല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യ പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഡിമാൻഡുകൾ കുട്ടികളുടെ മേലിൽ മുഖം പോലെ കെട്ടിവെച്ചിക്കാതിരിക്കുക, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക. അവരുടെ പ്രായത്തിൽ അവർ കൂടുതലും മാതാപിതാക്കളിൽ നിന്ന് അകന്ന് സുഹൃത്തുക്കളിലേക്ക് പിയർ ഗ്രൂപ്പ്സിലോട്ട് അവരുടെ റിലേഷൻ മാറുമെന്നുള്ളത് വാസ്തവമാണെന്ന് മനസ്സിലാക്കുക. അവർ കാണിക്കുന്ന ധിക്കാരമല്ലെന്നും അവർ കാണിക്കുന്ന അഹങ്കാരമല്ലെന്നും അത് സ്വാഭാവിക പ്രക്രിയയാണെന്നും അവരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഡിമാൻഡുകൾ എന്താണ്, ഇതൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മാതാപിതാക്കളും പൊതുസമൂഹവും ഒന്നടങ്കവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യുവാക്കളെ നമ്മൾ സാധാരണ ഈ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി നമ്മളിപ്പോൾ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളൊക്കെ അംഗീകരിക്കുന്നവരെ തുടർന്നും അവരെ ഉത്തമ പൌരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
1: 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകളിൽ മരണകാരണങ്ങളിൽ രണ്ടാമതായി ലോകാരോഗ്യ സംഘടന കാണുന്നത് ആത്മഹത്യയാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകളെ എപ്രകാരം നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും? ഇവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ശരിയാണ്, താങ്കൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. ആത്മഹത്യയാണ് പ്രധാനപ്പെട്ട മരണകാരണങ്ങൾ. 20 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ആത്മഹത്യയാണ്. ലോകമെമ്പാടും 800,000+ ഉള്ള ആളുകളാണ് ഒരു വർഷം മരിക്കുന്നത്. അതായത് 40 മരണങ്ങൾ ഒരു സെക്കൻഡിൽ ലോകത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് 1/5 അല്ലെങ്കിൽ യുവതിക്ക് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസേബിളിംഗ് ആയിട്ടുള്ള അവനെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യുവാക്കളുടെ കൗമാരക്കാരുടെയും ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വളരെ കൂടുതലായിട്ടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നിരക്ക് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള നിരക്കാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ഈ ആത്മഹത്യ പ്രതിരോധത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കേൾക്കുക, പൂർണ്ണമായിട്ട് നമ്മൾ അവരെ ശ്രവിക്കുക.

0: അവര് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മൂഡ് ഓഫ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾ മിണ്ടാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ വെറുതെ കഥവടച്ച് മുറിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ പൊട്ടിക്കരയുന്നത്, എന്തുകൊണ്ടാണ് അവർ ഭക്ഷണകാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ആരും എന്നെ ആരും ഇഷ്ടമല്ല, എന്നെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരാതി പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ റിബല്യസ് നേച്ചർ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, എനിക്ക് ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കുട്ടികൾ എപ്പോഴെങ്കിലും ഓഫ് ഹാൻഡ് ആയിട്ടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അധ്യാപകർ അടക്കം. ഇതൊക്കെ ഏർലി സയൻസ് ആണ്, ഏർലി വാർണിംഗ് സയൻസ് ആണ്. ഈ സൈനുകളൊക്കെ നമ്മൾ ഇത്തരം കൈചൂണ്ടികളെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയാണ്, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആത്മഹത്യ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചുള്ള ആത്മഹത്യ പ്രതിരോധ ക്ലിനിക്കുകളുണ്ട്, ആത്മഹത്യ പ്രതിരോധത്തിന് വേണ്ടി വിളിക്കാനുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എല്ലാ ജില്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. കുട്ടികൾക്ക് മുമ്പൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാനോ ഒക്കെ ആളുകൾക്ക് ഒരു പേടിയായിരുന്നു, എന്റെ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല, പിന്നെന്തിനാണ് സൈക്കോളജിസ്റ്റിനെ കാണുന്നതെന്ന്. ഇപ്പോൾ അത്തരം കാഴ്ചപ്പാടുകളൊക്കെ മാറിയിരിക്കുന്നു. എല്ലാവരും മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ടെൻഷൻ ഉണ്ടാകുമ്പോഴും സൈക്കോളജിസ്റ്റുകളൊക്കെ ഓപ്പണായിട്ട് പോയി കാണാനായിട്ട് തുടങ്ങി. ആ ഒരു ട്രെൻഡാണ് നല്ല ആരോഗ്യകരമായ ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ വളരെയധികം ആത്മഹത്യകളെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് എക്സ്പേർട്ട് ഹെൽപ്പ് എടുക്കുക. പിന്നെ സമൂഹവും വളരെയധികം ശ്രദ്ധാപൂർവ്വം ഈ അവരുടെ മുതലാണ്, അവർ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ സമൂഹത്തിന്റെ ആവശ്യം, അവർ യങ് ബഡ്സ് ആണ്, അവർ യങ് ടാലന്റ്സ് ആണ്, അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വേണ്ടുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കൗമാരക്കാരെ യുവാക്കളെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും.
1: വിഷാദ രോഗം വല്ലാണ്ട് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിത്. വിഷാദ രോഗത്തെ എപ്രകാരം നമുക്ക് നേരത്തെ മനസ്സിലാക്കി ചികിത്സ നേടാനായിട്ട് സാധിക്കും?
0: വിഷാദ രോഗം മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും ഈ വിഷാദ രോഗവും വിഷാദവും ആയിട്ടുള്ള ഒരു മൂഡ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡിപ്രസ്ഡ് മൂഡും ക്ലിനിക്കൽ ഡിപ്രഷനുമായിട്ട്, അതായത് എല്ലാവർക്കും ചിലപ്പോൾ ഒരാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എനിക്കിന്ന് വലിയ സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം, അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇതൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുമ്പ് ചെയ്ത പ്രവർത്തികളിലൊന്നും താല്പര്യം ഇല്ലാതിരിക്കുക, നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം തുടർച്ചയായിട്ട് ഒന്നിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ല അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ മുമ്പ് സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളിൽ ഇപ്പോൾ ആനന്ദം ലഭിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഒരു ക്ലിനിക്കൽ ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അത്ര ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ എന്ത് പറ്റി ഈ ചേഞ്ച്, എന്തുകൊണ്ടാണ് അവൻ പ്രോപ്പർലി ഡ്രസ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അവൻ കുളിക്കാത്തത്, എന്തുകൊണ്ടാണ് അവന് ആംഗ്രി ഔട്ട്ബേഴ്സ് ഉണ്ടാകുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അധ്യാപകർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അധ്യാപകരാണല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ചെലവഴിക്കുന്നത്. അപ്പൊ കുട്ടികളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൃത്യസമയത്ത് തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ അവന് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന കുട്ടിയോട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, നമ്മളിനി എത്ര നന്നായിട്ട് പെരുമാറിയാലും എല്ലാ ആളുകളും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. ഈ ലോകത്തിൽ എല്ലാ ആളുകളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെയൊക്കെയുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് വഴി അവന്റെ ദ വേ ഹി തിങ്സ് അവൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് ആ ചിന്തകളെയൊക്കെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയും. ഏറ്റവും എളുപ്പമുള്ള വർഗ്ഗം ഇപ്പം ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു തെറാപ്പിയാണ്. ഇതിന് സാധാരണഗതിയിൽ ഇപ്പം ഡ്രഗ് മുമ്പ് CBT ഡ്രഗ് തെറാപ്പി വേണമെന്ന് പറയാറുണ്ട്, അത് മരുന്നും ഇതിന്റെ കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അവന്റെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് വഴി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴി ഇവന്റെ അല്ലെങ്കിൽ അവളുടെ വിഷാദ രോഗം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമെന്നാണ്.
1: ആളുകളിൽ നിരാശ, ഭയം, സങ്കടം, അസംതൃപ്തി, പ്രതീക്ഷ നശിക്കുന്ന അവസ്ഥ എന്നിവ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുവാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഒന്ന്, നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് എമർജൻസി കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. അതിന് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ആ വോളണ്ടിയേഴ്സ് വന്നിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ട, അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ അവരെ വ്യക്തികളായിട്ട് ഉൾക്കൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള എല്ലാ വിഷമതകളും സങ്കടങ്ങളും നമ്മൾ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. അവർക്കൊരു പ്രതീക്ഷയുടെ എല്ലാം ശരിയാവും, ഉടനെ തന്നെ എല്ലാം ശരിയാവുന്നുള്ള മിഥ്യാധാരണയൊന്നും അവർക്ക് കൊടുക്കേണ്ടെന്ന് കാര്യമില്ല. പയ്യെ പയ്യെ പതിയെ പതിയെ നമ്മളെല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരും, പ്രത്യാശയുണ്ട് നമുക്കിതിന്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത് ഇപ്പോഴല്ലാതെ ഉണ്ടാകുന്നത് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ശരിക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു സ്ട്രെസ് റിയാക്ഷൻ ഉണ്ടാവും. അത് ചിലപ്പം ആംഗ്രി ഔട്ട്ബേഴ്സ് ആയിരിക്കും, ദേഷ്യം കൊണ്ട് ചിലപ്പം ഇതായിരിക്കും, ചിലപ്പം വാവിട്ട് നിലവിളിയായിരിക്കും, ചിലപ്പം രാത്രി ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നതായിരിക്കും, ചിലപ്പം നൈറ്റ് ടെറേഴ്സ് ആയിരിക്കും, ഒരു കാരണവുമില്ലാതെ ഞെട്ടി ഉണർന്നിട്ട് കിതച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ഒത്തിരി സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിക്കാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് ക്ലിനിക്കൽ ഇന്റർവെൻഷൻ അത്യാവശ്യമാണ്. ഒരു ഡോക്ടറെ നമ്മൾ കണ്ടേ പറ്റൂ, അതിനുള്ള മരുന്ന് കഴിച്ചേ പറ്റൂ. അത് 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ, അതായത് ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു, വലിയൊരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, എല്ലാം നശിപ്പിക്കുന്നത്, സർവ്വം ശിഥിലമാവുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്കെല്ലാം അവരുടെ പ്രതീക്ഷകളും വീടും എല്ലാ

0: നശിച്ച് അവരുടെ പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്വത്തും എല്ലാം വളർത്തുമൃഗങ്ങളും എല്ലാം മരിച്ചിട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണ് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായാലും ഇതുണ്ടാവും, ഒരു യുദ്ധാനന്തര ഇതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു യുദ്ധം ഉണ്ടായാലും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടായാലും ബാധിക്കുന്ന സ്ത്രീകളെയും കുട്ടികളാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ ഇപ്പോഴത്തെ കൗമാരക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കൗമാരക്കാർക്കും ഇത്തരത്തിലുള്ള ഇനി എന്ത് എന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്റെ ഭാവി എങ്ങനെയായി തീരും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്റെ പഠിത്തം എന്താവും, ഇനി തുടർന്ന് പഠിക്കാൻ പറ്റുമോ, എല്ലാ ജീവിക്കുന്ന കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോയി, ഇനി എങ്ങനെയാണ് ഞാൻ ഫീസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഞാൻ വീട് കെട്ടുന്നത്, എവിടെ ഞാൻ കിടന്ന് ഉറങ്ങും എന്നൊക്കെയുള്ള ചിന്തകൾ കൗമാരക്കാരെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കാം. പുതിയതായിട്ട് വീട് റീബിൽഡ് ചെയ്യുന്നതിന് അവരെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെറുതായിട്ട് ഏൽപ്പിക്കാം. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിങ്ങനെ ഇതെല്ലാം സർവ്വം തകർന്നിരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വലിയ തിരക്കുകളാണ്. വീട് വൃത്തിയാക്കുക, വീട് കെട്ടുക, ഭക്ഷണം കൊണ്ടുവരിക, അപ്പം കുട്ടികളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ ആ സമയത്ത് കൊടുക്കണം. കൗമാരക്കാർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. അങ്ങനെ പയ്യെ പയ്യെ പ്രതീക്ഷ കൊടുക്കണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ കൗമാരക്കാർക്ക് അറിയാം എല്ലാം ഒന്നും അത്ര പെട്ടെന്ന് ശരിയാകാൻ പോകുന്നില്ല, അതിന് സമയമെടുക്കും എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ, പിന്നെ മാതാപിതാക്കൾ കരയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കരയുന്നത് കുട്ടികൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, കരഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പറ്റിപ്പോയതുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ്. മനുഷ്യരെന്ന് പറയുന്നത് വികാരങ്ങളൊക്കെ ഉള്ള ജീവികളാണല്ലോ, അപ്പം അവർ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്, കുട്ടികളുടെ മുമ്പ് വെച്ച് പ്രകടിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ലാമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും തലയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഒരു പ്രതീക്ഷകൾ നശിച്ചുപോകും. നമ്മൾ എപ്പോഴും അവർക്കൊരു പോസിറ്റീവ് ഗൈഡിംഗ് ലൈറ്റ്സ് ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ ജനതയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട്, എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര മരുഭൂമികളിലും നമ്മൾ പോയിട്ട്, മനുഷ്യവാസം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലും പോയിട്ട്, അവിടെയെല്ലാം നമ്മൾ ജോലി ചെയ്ത്, അവിടെയെല്ലാം നമ്മൾ ജീവിച്ച്, അവിടെയെല്ലാം നമ്മൾ അംഗരാജ്യം വെട്ടിപ്പിടിച്ച കർണന്മാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ പ്രളയമല്ല, ഇനി എന്ത് പ്രളയം വന്നാലും നമ്മൾക്ക് അതിജീവനത്തിന്റെ ഒരു ശേഷിയുണ്ട് മലയാളി. ആ അതിജീവനത്തിന്റെ ശേഷിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്.
1: ഈ സോഷ്യൽ മീഡിയ, ഫോട്ടോമോർഫിംഗ് തുടങ്ങിയവയിലൂടെയുള്ള സാമൂഹിക ചൂഷണങ്ങളെ, മാനസിക ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവയെ മറികടക്കാൻ നമുക്ക് എപ്രകാരം സാധിക്കും?
0: ഞാൻ നേരത്തെ പറഞ്ഞു നടക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട യൂസേജ്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ആ മൊബൈൽ ഫോണിൽ എന്താണ് അവൻ ചെയ്യുന്നത്? ഇപ്പം ഒരു കുട്ടിക്ക്, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻഡ്രോയിഡ് ഫോണിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവനൊരു നമ്പർ വിളിക്കാനുള്ള ഫോൺ മാത്രം പോരെ, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവൻ ചിലപ്പോൾ അവൻ പറയുന്ന പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല. മുമ്പ് നമ്മൾ പറയും ഒരു കുട്ടിയുടെ ഒരു അധ്യാപൻ അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് വന്ന ഒരു അധ്യാപനോട് വന്ന് ചോദിക്കുകയാണ് കുട്ടിക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾ ചീത്തയായി പോകുന്നുണ്ട്, കമ്പ്യൂട്ടർ ഒന്ന് വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റും, ഇപ്പൊ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ വേണം, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സിസ്റ്റം ബേസ്ഡ് ലേണിംഗ് ആയി കഴിഞ്ഞു. ഈ ലേണിംഗ് ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇഷ്ടം പോലുണ്ട്. കോളേജസിലൊക്കെ ആണെങ്കിൽ ഇൻഫ്ലിപ് നെറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അവൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വേണം. മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഉത്തരവാദിത്തോട് കൂടിയാണോ അവനത് ഉപയോഗിക്കുന്നത്? അത് ഉത്തരവാദിത്തോട് കൂടി ഉപയോഗിച്ച് കാണിക്കേണ്ടുന്ന ആരാണ്? മാതാപിതാക്കൾ തന്നെയാണ്. ഞാൻ ഈ സമയത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇന്ന കാര്യമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് എന്ന് റെസ്പോൺസിബിൾ മൊബൈൽ യൂസേജ് എന്താണെന്ന് പഠിപ്പിച്ചാൽ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ചതിക്കുഴികൾ, ചിലതരം ഗെയിമുകൾ, മുമ്പൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ച്, അതുപോലെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കുട്ടികളെ ഇതിനകത്ത് വലയിലാക്കുന്ന ചില റാക്കറ്റുകളുണ്ട്. ആ റാക്കറ്റുകളിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക. അപ്പുറത്തിരിക്കുന്ന ആളുടെ പ്രായമോ, പലതരത്തിലുള്ള ശിശു പീഡകർ വരെ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇവന്റെ ഇപ്പൊ ഫുട്ബോൾ ഫാനായിട്ടൊരു കുട്ടിയാണെങ്കിൽ അവന് ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ച് ആദ്യമേ തുടങ്ങാം. പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ അതിന് പറയുന്നത്, മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് ഓൺലൈൻ ഗ്രൂമിംഗ് എന്നാണ്. ആ കുട്ടിയെ അവന്റെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് പറ്റും അവന്റെ രീതിയിൽ. പിന്നെ പയ്യെ പയ്യെ അശ്ലീല സംഭാഷണങ്ങളിലേക്ക് കടക്കുകയും പിന്നെ കുട്ടികളടങ്ങുന്ന ഇത്തരം വീഡിയോകൾ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും ഇതൊക്കെ സ്വാഭാവികമാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ പയ്യെ പയ്യെ ഈ ഇതിന്റെ വലയിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നതാണ് ഈ ഓൺലൈൻ ഗ്രൂമിംഗിന്റെ ഒരു പരിപാടി. അത് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് മുതിർന്ന ആളുകൾ, പ്രായം കൂടിയ ആളുകളാണ് വളരെ കൊച്ചുകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചിലപ്പം അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിരന്തരമായിട്ട് വഴക്ക് നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് സ്നേഹം ഒട്ടും ലഭിക്കാതെ വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. അപ്പം എനിക്ക് സ്നേഹം കിട്ടുന്ന എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോഴാണ് പലപ്പോഴും ഇതിനകത്ത് നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കുന്നത്. അപ്പൊ അവൻ എത്ര ലൈക്ക് കിട്ടുന്നു, എത്ര കെ ലൈക്ക് കിട്ടുമെന്നൊക്കെയാണ് അവൻ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല പല സൈറ്റുകളിൽ അവൻ പോവുകയും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് ചെന്ന് ഇത്തരത്തിലുള്ള ചാലഞ്ചസിൽ ചെന്ന് വീഴും. ഇത്തരത്തിലുള്ള പെഡോഫിലിക് ശിശുപീഡകരുടെ വലയിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് മോർഫ് ചെയ്തിട്ട് നമ്മളെ വെരട്ടി ഇതെല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്നു, എന്റെ പടം ഇങ്ങനെ ആക്കും. അപൂർവം ചില ആളുകൾ മാത്രമേ ധൈര്യപ്പെട്ട് പറയാറുള്ളൂ എന്റെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്താണ് ഞാൻ കേസ് കൊടുക്കും, സൈബർ പോലീസിൽ അറിയിക്കും എന്നൊക്കെ പറയാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊന്നുകളെ എന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെയൊക്കെ കുട്ടികളെ വളരെയധികം ചതിക്കുഴിയിൽ, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി ചതിക്കുഴികളുണ്ട്. ചിലപ്പം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക ഗിഫ്റ്റുകൾ ഓൺലൈനിലൂടെ വരുന്നുണ്ടോ, എവിടുന്നാണ് ഗിഫ്റ്റ് വന്നത്? അപ്പോൾ കുട്ടി പറയാം, ഞാൻ

0: ഗെയിം കളിച്ചപ്പോൾ അതിനകത്ത് പ്രൈസ് അടിച്ചതാണ്, എനിക്കറിയാവുന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇത്രയും വില കൂടിയ ഒരു സാധനത്തിന് വേണ്ടി ഏത് ഗെയിമാണ് കളിച്ചത്. അപ്പൊ മനസ്സിലാവും വേറൊരാൾ അയച്ചു കൊടുത്താണ്, ആരാണ് അയച്ചു കൊടുത്തത്, എന്തിനാണ് അയച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള റാക്കറ്റിന്റെ ചുരുള് പലപ്പോഴും അഴിഞ്ഞഴിഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ ഉത്തരവാദിത്വത്തോടുകൂടി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് യൂസേജിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും രക്ഷാകർത്താക്കളുടെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാം ഇത്തരത്തിലുള്ള ബോധവൽക്കരിക്കണം നന്നായിട്ട്. അതിന് ആദ്യമേ പൊതുസമൂഹം ഇതിനെ കുറിച്ച് ബോധവാനാകണം, അതിനുശേഷം ആണ് ബാക്കി എല്ലാവരെയും നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റത്തുള്ളൂ.
1: ലൈംഗിക അതിക്രമങ്ങൾ യുവാക്കളിലും കൌമാരപ്രായക്കാരിലും മാനസികവും ശാരീരികവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ അവരുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ കരുത്തു പകരുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും?
0: ലൈംഗിക അതിക്രമങ്ങൾ ഒരു വലിയ മുറിപ്പാടാണ് അവരുടെ മനസ്സിൽ, അവരുടെ പേഴ്സണാലിറ്റിയിൽ, അവരുടെ വ്യക്തിത്വത്തിലൊക്കെ അവശേഷിപ്പിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു പഠനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ പലപ്പോഴും ഈ കാര്യം പുറത്തു പറയാറില്ല എന്നുള്ളതാണ്. ആൺകുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് പലപ്പോഴും പാരന്റ്സ് അത് നോട്ടീസ് പോലും ചെയ്യാറില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളരെ ഇൻഹിബിറ്റഡ് ആയിപ്പോ, അവരുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആയിപ്പോ, അവർക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു മുറിപ്പാടുമായിട്ട് അവർ നടക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളെ ആദ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇത് നിന്റെ കുറ്റം കൊണ്ടല്ല നീ സംഭവിച്ചത്, നിന്നെ ഒരാൾ ഉപയോഗിച്ചതാണ്, അയാളുടെയാണ് കുറ്റം, നിനക്ക് ഇതിനകത്ത് യാതൊരു കുറ്റമില്ല. അതുവരെ കുട്ടി വിചാരിക്കും എന്റെ കയ്യിലാണ് കുറ്റം എന്ന് വിചാരിക്കും. അങ്ങനെ കുട്ടികൾക്ക് ഒരു അഷുറൻസ് കൊടുക്കണം. രണ്ടാമത് അതൊരു ദുസ്വപ്നമാണ്, ഇത് ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് നടന്നുപോയി എന്ന് പറഞ്ഞിട്ട് കുട്ടി അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതിനുശേഷം ഘട്ടം ഘട്ടമായി മാത്രമേ, അതൊരു ലോങ് പ്രോസസ്സാണ്, വളരെയധികം സമയമെടുക്കുന്നതാണ്. ഇപ്പൊ സൈക്കോതെറാപ്പിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊലോങ്ഡ് സെഷൻസ് തന്നെ വേണ്ടി വരും, വളരെ നീണ്ട നീണ്ട സെഷൻസ് വേണ്ടി വരും. അത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നുപോയൊരു കുട്ടിയെ നോർമൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഒത്തിരിയധികം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ നോക്കാം, കുട്ടി ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, കുട്ടി എവിടെയൊക്കെയാണ് കളിക്കാൻ പോകുന്നത്, കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്. കുട്ടി പലപ്പോഴും ഇത് സംഭവിക്കുന്നത് സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഈ പ്രശ്നം വരില്ല. അതേസമയം ഒരു കുഞ്ഞുകുട്ടിയും ഒരു മുതിർന്ന കുട്ടിയായിട്ടുള്ള കളികളിൽ ഏർപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകുന്നത്. പലപ്പോഴും ഈ മുതിർന്ന കുട്ടി വേറൊരു ചൂഷണത്തിന്, ഇപ്പൊ റാഗിങ്ങിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാഗ് ചെയ്തപ്പെട്ടവനായിരിക്കും ഇത്തവണ റാഗിങ്ങിന് മുൻപന്തി നിന്ന് യൂണിവേഴ്സിനെ റാഗ് ചെയ്യാൻ നിൽക്കുന്നത്. അതുപോലെയാണ് ഈ പീഡനങ്ങളുടെ കാര്യവും. കേരളത്തിൽ അത് സർവ്വസാധാരണമാണ്. ഇപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് മനുഷ്യർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. പലപ്പോഴും ആൺകുട്ടികളിത് ഞാൻ ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ എന്നെ പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ നിനക്ക് ധൈര്യമില്ലായിരുന്നോ, നിനക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ചിലര് കുട്ടികളെ ഭീഷണിപ്പെടുത്തും, കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ധാരാളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വളരെയധികം ശ്രദ്ധയോടും കൂടി വളർത്തണമെന്ന്, അവർ എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെയായിട്ടാണ്. പലപ്പോഴും ഈ പീഡനങ്ങൾ നടക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്, വീട്ടിൽ സഹകരിക്കുന്ന ആളുകളാണ്. അവർ ഏത് തരക്കാരാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ തന്നെയായിരിക്കും. പലപ്പോഴും പല കുട്ടികളും എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ വീട്ടിന്റെ അപ്പുറത്തെ ഒരാള്. അങ്ങനെ വീട്ടിൽ നമ്മൾ ആർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം, എത്ര പരിധി വരെ കൊടുക്കണം, എത്ര വരെ കുട്ടിയായിട്ട് മിംഗിൾ ചെയ്യാൻ. പലപ്പോഴും ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആദ്യമേ ഇക്കിളാക്കിട്ട് കളികളിൽ ഏർപ്പെടും. ഇക്കിളാക്കി ഇക്കിളാക്കിയിട്ടാണ് ഈ കുട്ടിയെ ഇതിലേക്ക് നയിക്കുന്നത്. അപ്പം ആദ്യമേ നിർദോഷം എന്ന രീതിയിൽ കളിക്കുകയും അതിനുശേഷം പയ്യെ പയ്യെ ഈ പ്രിഡേറ്റർ അവന്റെ യഥാർത്ഥ സ്വഭാവം, അതായത് ഇരപിടുത്തക്കാരൻ അവന്റെ യഥാർത്ഥ സ്വഭാവം, അവന്റെ വൈകൃതത്തിന്റെ മുഖം പുറത്തെടുക്കുകയും കുട്ടിയെ ഇതിനകത്തോട്ട് ലൂർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മനപ്രയാസം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതാണ്. അതിന് തിരിച്ചുകൊണ്ടുവരുന്ന വലിയ പാടാണ്. അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആരൊക്കെ സഹകരിക്കണം, എങ്ങനെയൊക്കെ സഹകരിക്കണം, ഏത് പരിധിവരെ സഹകരിപ്പിക്കണം, എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ള തീരുമാനിക്കണമെന്ന് മാതാപിതാക്കൾ തന്നെയാണ്.
1: കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് പ്രായോഗിക അടിസ്ഥാനത്തിൽ എത്രമാത്രം ശരിയാണ്?
0: കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടാസ്കിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ അഫിൽ ടാസ്ക് ആണെങ്കിൽ അതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണല്ലോ, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് വലിയൊരു ടാസ്കിനെ നമ്മൾ. അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ധൈര്യത്തോടു കൂടി തന്നെ നേരിടണം. അല്ലാതെ നമ്മൾ പിന്തിരിഞ്ഞോളിട്ട് കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ അതിനെ ഫേസ് ചെയ്തേ പറ്റൂ. എന്തായാലും പ്രശ്നമാണ്, നമ്മളത് വിട്ടുപോകാൻ പോകുന്നില്ല. ഒന്നുകിലും നമ്മൾ ഇതിനെ നേരിടുക അല്ലെങ്കിൽ ഇതിന് കീഴടങ്ങുക. അപ്പൊ നേരിടുന്നതിന് വേണ്ടി ഒറ്റയടിക്ക് നമുക്ക് ഈ പ്രശ്നം മാറ്റാൻ പറ്റത്തില്ലെങ്കിലും അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കി മാറ്റാനായിട്ട് പറ്റും.
1: ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ടെൻഷനുകളും സമ്മർദ്ദവും മാനസികമായ പിരിമുറുക്കങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ യുവാക്കളുടെ ഊർജത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്?
0: നല്ല ചോദ്യമാണത്. ക്രിയേറ്റീവായിട്ട് യുവാക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാര്യം രാഷ്ട്രത്തിന്റെ നിർമ്മാണം തന്നെ യുവാക്കളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരൊരു മൊട്ടായിരിക്കുന്ന സമയമാണ്, നമ്മൾ ആലോചിക്കുക, ഒരു പൂമൊട്ടായിരിക്കുന്ന സമയമാണ്. അതിനൊന്ന് വിരിയാൻ അനുവദിക്കുക, അതിനൊന്ന് വിടരാനായിട്ട് അനുവദിക്കുക. അല്ലാതെ ആ മൊട്ട് സമയത്ത് തന്നെ അതിനെ കശക്കി എറിയാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട്, അവരുടേതായ വിംസ് ആൻഡ് ഫാൻസീസ് ഉണ്ട്, അവരുടേതായ ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡും എല്ലാം ഉണ്ട്. അതൊക്കെ കണ്ടെത്തിയിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ നേരായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കേണ്ട, നമ്മൾ

0: കൊടുക്കുകയൊന്നും വേണ്ട. അത്തരം റോൾ മോഡലുകൾ ഉണ്ടല്ലോ സമൂഹത്തിൽ, അത് അവർ തന്നെ മനസ്സിലാക്കിക്കൊള്ളും. കുറച്ചുകൂടെ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കുക. യുവാക്കളെ കൊണ്ട് യുവാക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്, അവരെ ഈ പ്രായത്തിൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നോഷൻ നമ്മൾ അങ്ങ് മാറ്റിവെക്കുക. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വർക്ക് നമ്മൾ അവർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും യുവാക്കളാണ് ഇപ്പം മുതിർന്നവർക്ക് പല കാര്യങ്ങൾക്ക് മോഡലായിട്ടിരിക്കുന്നത്.
1: ഇത്രയും നേരം നമ്മോട് സംസാരിച്ച ഡോക്ടർ ബി ജയരാജന് ഹൃദയം നിറഞ്ഞ നന്ദി.
0: വളരെ നന്ദി.
2: കൗമാരക്കാരിലെ ടെൻഷൻ അകറ്റാൻ ഈ വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബി ജയരാജുമായി മീര എസ് മോഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
3: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. ദന്ത ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496556321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം കോഴിക്കോട്ട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 9496556321 ഒരു നമ്പർ കൂടി 9496596321 ഓർക്കുക. ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം

0: ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ കഥകളും കവിതകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിസ്മയ വിഭാതം.
1: ഇന്ന് മലയാള കവിതയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആധുനികതയും അത്യന്താധുനികതയും കവിതയിൽ വന്നു കഴിഞ്ഞു. മലയാള കവിതയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് വിസ്മയ വിഭാതം എന്ന കവിത. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. വൃത്ത നിബദ്ധ ശില്പം കടഞ്ഞെടുത്ത് അതിൽ അലങ്കാരപ്പറവകളുടെ രൂപം കൊത്തിവച്ച് കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കാരണവർ ഓർമ്മിപ്പിച്ചു. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. കോലം വരയ്ക്കാം, തെയ്യക്കോലം, ഇഷ്ടക്കോലം, വർണ്ണക്കോലം, അരിക്കോലം, കൊക്കോലം, ഇഷ്ടം പോലെ എങ്ങനെയും എഴുതാം. പഴയ ചട്ടക്കൂടിൽ നിന്ന് കവിത വളരണ്ടേ? കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം.
0: വിസ്മയ വിഭാതം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പണിപ്പുരയിൽ.
1: കവിതയുടെ പണിപ്പുരയിൽ കവി മുഴുകിയിരിക്കുകയാണ്. മനസ്സ് കവിതയുടെ വിവിധ പടവുകളിലൂടെ കയറി ഇറങ്ങി ഒടുവിൽ കവിത സമർത്ഥമായി പൂർത്തിയാക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് കവി. കവി കവിതയുടെ പണിപ്പുരയിലാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. രൂപകങ്ങളുടെ കൊടുമുടി തൊട്ടുകയറി ബിംബകൽപ്പനകളിലൂടെ കടന്ന് രൂപകങ്ങളുടെ കൊടുമുടി തൊട്ടുകയറി ബിംബകൽപ്പനകളിലൂടെ കടന്ന് ചിന്തകളുടെ അനന്ത ലോകത്തിലേക്ക് കവി കാടുകയറുകയാണ്. മുനിമാരുടെ ധ്യാനമാർഗത്തിലൂടെ, മനീഷികളുടെ ഉൾക്കണ്ണുകളിലൂടെ, പകിടകളിക്കാരന്റെ തന്ത്ര സൂത്രക്കെട്ടുകളിലൂടെ, മുനിമാരുടെ ധ്യാനമാർഗത്തിലൂടെ, മനീഷികളുടെ ഉൾക്കണ്ണുകളിലൂടെ, പകിടകളിക്കാരന്റെ തന്ത്ര സൂത്രക്കെട്ടുകളിലൂടെ, താളത്തിന്റെ ഗതി ഗരിമകളിലൂടെ, വരാനിരിക്കുന്ന പ്രശംസാ

0: അഹിമകളിലൂടെ ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ഏകാന്തതയിൽ ലയിച്ച് കവിത വിരിയിക്കുകയാണ് കവി. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണു നട്ടിട്ടില്ല. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണു നട്ടിട്ടില്ല. ഇനി എന്താകുമെന്ന സങ്കല്പമേ ഇല്ല. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണ് നട്ടിട്ടില്ല. ഇനി എന്താകുമെന്ന സങ്കല്പമേ ഇല്ല. കാലത്തിന്റെ ആരക്കാൽ കറക്കത്തിനൊപ്പം അടിവച്ച് സ്വയം അഭിനയിക്കുകയാണ് കവി. കാലത്തിന്റെ ആരക്കാൽ കറക്കത്തിനൊപ്പം അടിവച്ച് സ്വയം അഭിനയിക്കുകയാണ് കവി. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം.
1: മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും.
2: വീടിന്റെ പറമ്പിന്റെ അങ്ങേ അതിരിൽ കിളികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും വല്ലാത്ത കലപിലയാണ് പ്രഭാതങ്ങളിൽ. അവിടെ നിൽക്കുന്ന ആഞ്ഞലി, പ്ലാവ് തുടങ്ങിയ മരങ്ങളിലെ അന്തേവാസികളാണവർ. ചക്കയുടെ കാലമായാൽ ആകെ ബഹളമാണ്. വീണുകിടക്കുന്ന ചക്കച്ചുളകൾ അകത്താക്കാനുള്ള വെപ്രാളം. പണ്ടുള്ളവരുടെ അത്രയും പറവക്കൂട്ടങ്ങളെ ഇപ്പോൾ കാണാനില്ല. അവയുടെ ഭിന്നശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന നാദപ്രപഞ്ചം എത്ര ആകർഷകമായിരുന്നു. അയൽവാസിയുടെ പറമ്പുമായി അതിർത്തി പങ്കിടുന്ന ഇടത്ത് പ്രായമുള്ള ഒരു പറങ്കിമാവുണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. പറമ്പിനോട് ചേർന്നൊഴുകിയ കൈത്തോട് ഇപ്പോഴുമുണ്ട്. പക്ഷേ നമ്മെ ശുഷ്കിച്ചുപോയി. തോടിന്റെയും പറമ്പിന്റെയും അതിരിൽ വർഷങ്ങളോളം ഒരു ഊഞ്ഞാൽ വള്ളി പടർന്നു പിടിച്ചു കിടന്നു. വർഷം തോറും ഓണനാളുകളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഊഞ്ഞാൽ കെട്ടാൻ വള്ളി തരുന്ന ചെടി ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. പള്ളിക്കൂടമില്ലാത്ത ദിനങ്ങളിലും അവധിക്കാലത്തും ഈ പറമ്പിലായിരുന്നു അധിക സമയവും ഞങ്ങളുടെ കേളികൾ. ഓണമാവുമ്പോൾ പറങ്കിമാവിന്റെ ചില്ലയിൽ ഊഞ്ഞാൽ വള്ളിയുടെ രണ്ടറ്റവും ചതച്ച് അച്ഛൻ ഊഞ്ഞാൽ കെട്ടിത്തരും. പിന്നെ അതിൽ കയറിയുള്ള ചില്ലാട്ടമായിരിക്കും ഞങ്ങൾ. ഒറ്റയ്ക്കും രണ്ടുപേർ അഭിമുഖമായി നിന്നും ചില്ലാട്ടം പറക്കുമ്പോൾ ആകാശത്തേക്ക് കയറിപ്പോവുകയാണെന്ന് തോന്നും. തോടിനപ്പുറം റബ്ബർ തോട്ടമാണ്. അവയുടെ പരമാവധി മുകളിലെ ചില്ലകളിലെ ഇലകൾ കൈകൊണ്ടും കാൽകൊണ്ടും പറിച്ചു വരും. അതൊരു മത്സര ഇനം തന്നെയായിരുന്നു. ഏറ്റവുമധികം ഇലകൾ പറിച്ചെടുക്കുന്ന ആൾ വിജയിയായി പ്രഖ്യാപിക്കപ്പെടും. ആകാശം തൊടാൻ ആഞ്ഞാഞ്ഞുള്ള ആ പറക്കൽ ഇപ്പോൾ ഓർക്കുമ്പോൾ തലകറങ്ങും. കലർപ്പില്ലാത്ത കുട്ടിക്കാല സൗഹൃദങ്ങൾ, പൂത്തുലഞ്ഞ ബാല്യകൗമാരങ്ങൾ, ആണും പെണ്ണും ഊഞ്ഞാലാട്ടം ഉൾപ്പെടെയുള്ള വിവിധ കേളികളിൽ ഏർപ്പെട്ട സുന്ദരകാലം. കള്ളമോ കാപട്യമോ ചൂഷണ ഉദ്ദേശ്യമോ ഇല്ലാത്ത കുട്ടിക്കാലം. തെറ്റായ ചിന്തകളൊന്നും മനസ്സുകളെ മതിക്കാത്ത നിർമ്മലമായ കുട്ടിക്കാല നാളുകൾ ഓർമ്മയിലേക്ക് കുത്തി ഒഴുകിയെത്തി. ആവി പറക്കുന്ന കട്ടൻ കാപ്പിയുടെ മണം പേറിയ പുകച്ചുരുളുകൾ മൂക്കിലേക്ക് തള്ളിക്കയറിയപ്പോഴാണ് കണ്ണുകൾ പറമ്പിൽ നിന്നും പിൻവലിച്ചതും മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ എത്തിച്ചതും. നിങ്ങളിന്ന് ജോലിക്കൊന്ന് പോകുന്നില്ലേ? പ്രിയതമയുടെ ചോദ്യം കാപ്പിക്ക് പിന്നാലെ വന്നു. രാവിലെ എണീറ്റ് സ്വപ്നലോകത്തിരിക്കുകയാണല്ലോ, സമയത്ത് ഓഫീസിൽ പോകാൻ നോക്ക്. ഭാര്യയുടെ വാക്കുകൾ അടിവച്ചടിവച്ചെത്തി. കട്ടൻ കാപ്പിയുടെ ഊർജം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. ഇതല്ല പതിവ്, ചായയാണ് സാധാരണ ഈ സമയം കുടിക്കാറ്. കുറച്ചു ദിവസമായി പശുവിന്റെ കറവ നിലച്ചതിനാൽ അയൽക്കാരൻ പാല് തരുന്നത് നിർത്തിയതാണ് കാരണം. അതുകൊണ്ട് തൽക്കാലം ശീലം മാറ്റേണ്ടി വന്നു. പക്ഷെ ഇതങ്ങ് ഉറപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം കവർപാൽ എന്തായാലും വേണ്ട. പാൽ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്ന് തോന്നുകയാണ്. കഫക്കെട്ട് ശല്യം കുറയ്ക്കാനും പറ്റും. കാപ്പി ആസ്വദിച്ച് മോന്തിയിട്ട് പ്രിയതമയ്ക്ക് നന്ദിയും പാസാക്കി എഴുന്നേറ്റു. അവളാവട്ടെ എന്റെ കൃതജ്ഞതയ്ക്ക് കേട്ട ഭാവം കാട്ടിയതുമില്ല. നിങ്ങൾക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചുകൂടായിരുന്നോ? തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൾ പരാതി പറഞ്ഞു. എനിക്കെന്നും ഒരേ പണി തന്നെ. കീ കൊടുത്ത പാവ പോലെ ആടുന്ന എത്രയോ പെണ്ണുങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ വീടുകളിൽ എരിഞ്ഞടങ്ങുന്നു. വെറുതെ ജീവിതം കളഞ്ഞു വിളിച്ചു. എന്തെങ്കിലും പണിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരെ പോലെ എന്നും ഉടുത്തൊരുങ്ങി പോകാമായിരുന്നു. പതിവ് പോലെ പറഞ്ഞു നിർത്തി നെടുവീർപ്പുമ്പോൾ സങ്കടത്തിന് അല്പം ആശ്വാസം കിട്ടുന്ന പോലെ തോന്നും. അല്ലറ ചില്ലറ അസുഖങ്ങളുടെ ശല്യം അവളെ അലട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടേറുമ്പോഴൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണപ്പൊതി വേണ്ടെന്ന് താൻ പറയാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവൾ മടി പറഞ്ഞിട്ടും ചെവി കൊടുക്കാൻ സാധിച്ചില്ല. സോറി ഡിയർ, ഇന്ന് എന്തായാലും ഇത്രയുമായില്ലേ, ചോറ് പൊതി നാളെ വേണ്ടെന്ന് വയ്ക്കാം. അതും പറഞ്ഞ് തോളിൽ കൈവച്ച് ലോഹ്യത്തിന് ചെന്നു. ഒന്ന് പോകുന്നുണ്ടോ? മുൻകൂർ ജാമ്യമായി വന്നിരിക്കുന്നു. സാമ്പാറിനുള്ള കഷണങ്ങൾ അരിയുകയായിരുന്ന അവളുടെ കൈയിലെ മൂർച്ചയേറിയ കത്തിയുടെ മുനിയുടെ തിളക്കം കണ്ട് കിന്നരിക്കാൻ പോയ ഞാൻ കൈ പിൻവലിച്ച ശേഷം പിന്നിലേക്ക് ചുവടുവെച്ചു. പോയി കുളിച്ച് റെഡിയാക, സമയം തെറ്റാതെ ഓഫീസിൽ പോകാൻ നോക്ക്, കാര്യഗൗരവത്തോടെ അവൾ ഓർമ്മിപ്പിച്ചു. പാവം, അല്പനേരം അവൾ കാണാതെ നോക്കി നിന്ന് ആത്മഗതം ചെയ്തിട്ട് ഞാൻ പ്രാഥമിക കൃത്യങ്ങളിലേക്ക് കടന്നു. ജോലിക്ക് പോകാൻ തയ്യാറായി എത്തുമ്പോഴേക്കും അവൾ ഭക്ഷണം മേശപ്പുറത്തെത്തിച്ചിരുന്നു. താൻ കൂടി ഇരിക്കെ ഞാൻ ക്ഷണിച്ചുവെങ്കിലും അവൾ ഒഴിഞ്ഞുമാറി. ഇപ്പോൾ വേണ്ട, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക, പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചിട്ട് പോകാൻ നോക്ക്. അവൾ വീണ്ടും അടുക്കളയിലേക്ക് നീങ്ങി. എനിക്ക് വല്ലാതെ തോന്നി. എണീറ്റ് പിന്നാലെ എത്തി തോളിൽ പിടിച്ച് അഭിമുഖമാക്കി. ആകെ ക്ഷീണിച്ച പോലെ, വെള്ളം പോലും കുടിച്ചില്ലല്ലോ താൻ. എന്റെ വാക്കുകൾ അവളിൽ പ്രത്യേക ഭാവഭേദമൊന്നും ഉണർത്തിയില്ല. നിങ്ങൾ സമയം കളയാതെ പോകാൻ നോക്ക്, എനിക്കൊന്ന് കിടക്കണം, ഉറക്കം ശരിയായില്ല, എണീറ്റിട്ട് കഴിച്ചോളാം, ഭാര്യ പ്രതികരിച്ചു. ഞാൻ കാപ്പി കുടിക്കവേ അവൾ തുടർന്നു, എനിക്കിന്ന് അത്ര സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവളുടെ ശബ്ദത്തിലും ക്ഷീണവും നീരസവും പ്രകടമായി. എന്നിൽ കുറ്റബോധം ഉടലെടുത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും വിഷമം തോന്നി. പതിവ് പോലെ ഒരാശ്ലേഷത്തിനായി എടുത്തപ്പോൾ അവൾ നിർവികാരതയോടെ പറഞ്ഞു, മേലാകെ നനഞ്ഞു മുഷിഞ്ഞിരിക്കുക, നിങ്ങൾ പോയിട്ടു വാ. തുടർന്ന് പൂമുഖത്ത് നിന്നും കൈകാട്ടി. കുറച്ചു നേരത്തേക്ക് ഫോൺ ചെയ്യേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ, പിന്നെ അവൾ കൂട്ടിച്ചേർത്തു. ഓഫീസിലെത്തി കുറെ കഴിഞ്ഞ് ഫോൺ വിളിച്ചു. ഒരുപാട് ബെല്ലടിച്ചു കഴിഞ്ഞാണ് ഭാര്യ ഫോൺ എടുത്തത്. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സ്വസ്ഥമായി ജോലി ചെയ്യൂ. മറുപടിയിൽ ആശ്വാസത്തോടെ ഞാൻ ജോലികളിലേക്ക് കടന്നു.
1: ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ ഇനി അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ്. ആദ്യ കവിത അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ.
3: അത്രയും പ്രിയപ്പെട്ട

പറഞ്ഞു പരത്തുന്നു പുലരിപ്പക്ഷിക്കൂട്ടം. വീടെടുത്തപ്പോൾ അത്ര പ്രിയമായിരുന്നില്ല, കാലങ്ങൾ പോകെ പോകെ പ്രിയങ്ങൾ വർദ്ധിക്കുന്നു. അന്നാദ്യം വന്നപ്പോൾ ഈ മുറ്റമോ രസിച്ചില്ല, വാതില് പിടിച്ചില്ല, മുറികൾ ബോധിച്ചില്ല, അടക്കമില്ലാത്തൊരു മുഷിപ്പൻ അടുക്കള, പൊളിഞ്ഞു വീഴാറായ ജീർണമാം കുളിമുറി, സൗകര്യക്കുറവുകൾ ഏറെയായിരുന്നല്ലോ, വേണ്ടെന്നു ചൊല്ലിപ്പോകാൻ തുനിഞ്ഞതായിരുന്നല്ലോ. തിരക്കിന്നലകളിൽ തുഴഞ്ഞു മരിക്കുമ്പോൾ ഇത്തിരി അസൗകര്യം അപ്പോഴേ മറക്കുന്നു. താമസം പൊടുന്നനെ ഒരൊറ്റ ദിനത്തിൻ

ദാമ്പത്യം ആകസ്മികം, വേണ്ടത്ര വെളിച്ചങ്ങൾ ഇല്ലെന്ന തോന്നൽ വ്യക്തം, ഒറ്റയ്ക്കായിപ്പോയി എന്ന ചിന്തതന്മാറാലയും, രാവിലെ കുതിക്കുന്ന യാത്രകൾ രാവിൻ ഗർഭ

ഗൃഹത്തിലുറങ്ങുന്ന സ്വപ്നത്തിന്നുറവുകൾ വിയർപ്പിൻ പാളങ്ങളിൽ ചിതറിത്തെറിക്കുന്ന വിഴുപ്പിൻ ശൽക്കങ്ങളായി നെട്ടോട്ടമോടും മനം ഒക്കെയും കഴിഞ്ഞൽപ്പം തനിയേ ഇരിക്കുമ്പോൾ പഴയ മുറിപ്പാടിൽ ഏതൊരു സ്നേഹാമൃതം പതിയേ തലോടുന്ന തണലിന്നമ്മത്താളം താരാട്ടുപാട്ടായി മാറും നോവിന്റെ ഓർമ്മത്തോറ്റം. അതൃപ്തി പെട്ടെന്നല്ലോ തൃപ്തിക്ക് വശപ്പെട്ടു കാഞ്ഞിരം രുചിക്കുന്നു നാവിനുകൽക്കണ്ഠമായി. വേരാഴ്ത്തിയാഴങ്ങളിൽ ജീവിതം പുഷ്പിച്ചപ്പോൾ അത്രമേലിഷ്ടം തോന്നി പഴഞ്ചൻ ദേവാലയം. ഏതോരഭൗമമാം കാന്തിക വലയത്തിൻ

0: വരുന്ന പോൽ അത്രയും സ്നേഹത്താലേ ആരാരോ തൊടുന്ന പോൽ. ഒറ്റയ്ക്ക് വീട്ടിൽ അർദ്ധരാത്രിയിലിരിക്കുമ്പോൾ ഏകനെന്നോർക്കാറില്ല, ദുഃഖവും തോന്നാറില്ല. കൂട്ടിനായൊരു വെട്ടം അരികിൽ എല്ലായ്പ്പോഴും. വീടെന്നെ ആവാഹിച്ച് ഞാനായിക്കഴിഞ്ഞല്ലോ, ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ. വീടെന്നെ ആവാഹിച്ച് ഞാനായിക്കഴിഞ്ഞല്ലോ, ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ.
1: അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത ഒരു വീടൊരുക്കണം.
0: വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം, കിളികളുടെ കളമൊഴികളുണ്ടായിരിക്കണം, മഴകളുടെ നർത്തനം കണികണ്ടുവിടരണം, നാട്ടുപത്ത്

0: വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം. സ്വപ്നങ്ങളാണതിൻ മേൽക്കൂര, ജാലകം കവിതയുടെ വിരികൊണ്ടു മൂടാം. അക്ഷരം കൊണ്ടാണടിത്തറ, നോവിന്റെ ശിലകളാണുള്ളിൽ തപിക്കും കഠിനത. സ്നേഹമാകുന്നു അതിർ അതിനപ്പുറം മറ്റൊന്നുമില്ലാത്ത പരമമാം ശൂന്യത. വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം. മോഹങ്ങൾ നറുനിലാവട്ടം ചുരത്തുന്ന മുറ്റത്തുപൂക്കളായൊന്നിച്ചിരിക്കണം. സകല വ്യസനങ്ങളും സൗഖ്യമായി തീരുന്ന ദ്യോവിന്റെ ദർശനം ചിത്തിലുണ്ടാകണം. കാത്തിരിപ്പിന്റെ മഹാകാല സങ്കടം പതിയാതെ വാഴ്വിന്റെ യാത്ര തുടരേണം. വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം. വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം.
1: അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി തലയിൽ മനോഹരൻ നായർ എഴുതി അവതരിപ്പിച്ച കഥയാണ് ചിറകറ്റ തുമ്പി.
2: പൂക്കളെ നോക്കി നിൽക്കുക, അതിൽ വന്നിരിക്കുന്ന ശലഭങ്ങളോട് തന്റേതായ ഭാഷയിൽ കൊഞ്ചുക, ഭൂമിയെ നോക്കി പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ അവളുടെ പതിവാണ്. തുമ്പി എന്നാണ് അവളുടെ പേര്. 4 വയസ്സ് പ്രായം വരും. കാണാനത്ര ചന്തമൊന്നുമില്ല.

എന്നാൽ വിരൂപയുമല്ല. അവൾക്ക് ചേച്ചിയും ചേട്ടനുമുണ്ട്. അവർ നന്നായി പഠിക്കുന്നവരാണ്. എങ്കിലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവർ അവളെ വഴക്കു പറയും, നുള്ളി നോവിക്കും. അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്. അവർ രാവിലെ ആഫീസിൽ പോയാൽ രാത്രിയേ വരികയുള്ളൂ. മക്കളെ നോക്കാൻ അവർ ഒരു ആയയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആയയാണെങ്കിൽ മകാശാഠ്യക്കാരിയാണ്. ഒരുപക്ഷെ തുമ്പിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അവരാണ്. കാരണം ആസ്മാരോഗിയായ തുമ്പി എപ്പോഴും വീട്ടിലുണ്ടാകും. രോഗം കൂടിയതിനാൽ അവളെ നഴ്സറിയിൽ നിന്ന് പറഞ്ഞുവിട്ടതാണ്. ആയയുടെ കട്ടുമുടിക്കൽ ശ്രമം അതോടെ മുങ്ങിപ്പോയി. അതിന് പ്രതികാരം ചെയ്യുന്നത് അവളുടെ അച്ഛനമ്മമാർ വരുമ്പോൾ നുണക്കഥകൾ പറഞ്ഞുകൊടുത്ത് തല്ലിക്കലാണ്. മിണ്ടാപ്രാണിയായ അവൾക്ക് വിതുമ്പാനും കണ്ണീരൊഴുക്കുവാനും മാത്രമേ കഴിയുകയുള്ളൂ. തുമ്പിയുടെ അച്ഛനും അമ്മയും അവളോട് വലിയ സ്നേഹമൊന്നും കാട്ടാറില്ല. അവരുടെ ഒരു ചേലും അവൾക്കില്ലെന്നാണ് അവരുടെ പരാതി. ആശുപത്രിയിൽ വെച്ച് മാറിപ്പോയതാവാമെന്നാണ് അമ്മയുടെ സംശയം. നല്ല സൗന്ദര്യമുള്ളവരാണ് തുമ്പിയുടെ അച്ഛനും അമ്മയും. ആ സൗന്ദര്യം അല്പം കൂടി മെച്ചമായി തുമ്പിയുടെ ചേച്ചിക്കും ചേട്ടനും കിട്ടിയിട്ടുണ്ട്. അതിനാൽ അവരോട് അവർക്ക് വല്ലാത്ത സ്നേഹമാണ്. അവർ എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കും. തുമ്പിക്ക് തല്ലു വാങ്ങിക്കൊടുക്കുന്നതിൽ ചേട്ടനും ചേച്ചിയും മത്സരിക്കാറുണ്ട്. കുപ്പി ഗ്ലാസ് പൊട്ടിക്കുക, എണ്ണ തട്ടി തൂവുക, പഞ്ചസാര തട്ടിക്കളയുക, അമ്മയുടെ സാരിയും മറ്റും വരച്ചും കീറിയും വയ്ക്കുക, ഈ കെണികൾ അവർ മിക്കവാറും തുമ്പിക്ക് ഒരുക്കി വെക്കാറുണ്ട്. അസത്ത് കുട്ടി ആയ കലിതുള്ളിക്കൊണ്ട് അലറും. ഇത്തിരിയേ ഉള്ളു, പള്ളാണെങ്കിൽ അടിച്ച് കാലേയും കയ്യേയും ഒടിക്കാൻ തോന്നും. എന്നിട്ട് അവർ തുമ്പിയുടെ കാതിൽ പിടിച്ചു മുറുക്കും, കൈകളുടെ വശങ്ങളിൽ അടിച്ചു പറ്റിക്കും. അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. വേദന കൊണ്ട് ഉളയും, കണ്ണീർ പൊട്ടി ഒഴുകും, മുറിയിൽ പൂട്ടിയിട്ടെന്നും വരും. ഇതൊന്നും ആരും അറിയാറില്ല. രാത്രിയിലാണെങ്കിൽ അമ്മയുടെ പിരാക്കും ശിക്ഷയും നാശം എല്ലാം നശിപ്പിക്കും. ഇത് ഇന്റെ വയറ്റിൽ പിറന്നല്ലോ. അവളുടെ പിഞ്ചു കവിളിൽ അമ്മയുടെ നഖപ്പാടുകൾ പ്രത്യക്ഷപ്പെടും. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. ചിത്രരചനയിൽ മിടുക്കിയാണ് തുമ്പി. അവൾ ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പേനയും പെൻസിലും പേപ്പറുമൊന്നും അവൾക്ക് ലഭിച്ചിരുന്നില്ല. ചേച്ചിയുടെയും ചേട്ടന്റെയും പഴയ ബുക്കുകളിലെ എഴുതാത്ത പേജുകളിലാണ് അവൾ ചിത്രങ്ങൾ വരച്ചിരുന്നത്. അതിനും കുറെ നുള്ളുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ വരകളോട് വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. പൂക്കളും കിളികളും അവളുടെ കുരുന്നു ഭാവനയിൽ ചിറക് മുളച്ചു പറക്കുന്നത് കാണണം. ജീവനുള്ള രണ്ടു മൂന്ന് ചിത്രങ്ങൾ ഒരു ദിവസം അവളുടെ ചേട്ടൻ വലിച്ചു കീറിക്കളഞ്ഞു. എതിർത്ത അവളെ പിടിച്ചു തള്ളുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ചുമരിൽ തലയിടിച്ചില്ല. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. അവളുടെ കഴിവിൽ സഹോദരങ്ങൾക്ക് അസൂയയുണ്ട്. ഒരു ദിവസം തുമ്പി വരച്ചു സൂക്ഷിച്ചിരുന്ന മനോഹരമായ മാന്ത്രിക ചിത്രങ്ങൾ കാണാതായി. അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. പക്ഷേ അതിന് അവൾക്ക് കഴിയില്ലല്ലോ. ചിറകൊടിഞ്ഞ കിളിയുടെ അവസ്ഥ അവൾക്കായി. അന്ന് ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചില്ല. പാറിപ്പറന്ന തലമുടിയും കണ്ണീർ വരച്ച ചാലുകളും അവളുടെ സങ്കടത്തിന്റെ ശക്തി എടുത്തുകാട്ടി. അവളുടെ രോഗം മൂർച്ഛിച്ചു. കിടപ്പിലായി. സമയാസമയം മരുന്നു കൊടുക്കാൻ ആരും ശ്രദ്ധിച്ചതുമില്ല. പിന്നെ ഒരിക്കലും അവൾ എണീറ്റതുമില്ല. ചിത്രകലയിൽ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള ടീച്ചർ ക്ലാസ്സിൽ ചിത്രകലയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വരയ്ക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ആരാഞ്ഞു. ഈ കുട്ടി വരയ്ക്കും, തുമ്പിയുടെ ചേച്ചിയെ ചൂണ്ടിക്കൊണ്ട് ക്ലാസ് ലീഡർ പറഞ്ഞു. കുറെ ചിത്രങ്ങൾ ലീഡർ ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തു. ആ ചിത്രങ്ങൾ കണ്ട് ടീച്ചർ അത്ഭുതപ്പെട്ടുപോയി. അല്പസമയം ആ ചിത്രങ്ങളിൽ കണ്ണോടിച്ച ടീച്ചറുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു തുളുമ്പി. ലോക നിലവാരമുള്ള ഈ ചിത്രങ്ങൾ വരച്ചത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ? ടീച്ചർക്ക് വിശ്വസിക്കാനായില്ല. താനാണോ ഈ ചിത്രങ്ങൾ വരച്ചത്? വികാര തീവ്രതയുള്ള ടീച്ചറുടെ ചോദ്യം കേട്ട് വിരണ്ടുപോയ തുമ്പിയുടെ ചേച്ചി സത്യം തുറന്നു പറഞ്ഞു. ഇന്റെ സിസ്റ്റർ തുമ്പി വരച്ചതാ. തുമ്പിയെ കാണാൻ ടീച്ചർക്ക് തിടുക്കമായി. വീട്ടിലെത്തിയ ടീച്ചർക്കും തുമ്പിയുടെ ചേച്ചിക്കും മറ്റ് സഹപാഠികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കാത്തിരുന്നത്. നിധിയെപ്പോലെ സൂക്ഷിച്ചിരുന്ന നഷ്ടപ്പെട്ട തന്റെ ചിത്രങ്ങളെ ഓർത്തോർത്ത് മുറിക്കുള്ളിൽ സ്നേഹവാത്സല്യങ്ങൾ. ആരിൽ നിന്നും ലഭിക്കാത്ത തുമ്പി ജീവൻ വെടിഞ്ഞു കിടക്കുന്നു. സമയത്തിന് ചികിത്സ

0: കുട്ടികളൊക്കെ തന്നെ അന്നങ്ങനെ നാടകം ചെയ്ത് തീർച്ചയായിട്ട് സംസ്ഥാന യുവനോത്സവങ്ങളിൽ പങ്കെടുക്കുന്നു. കുന്താപ്പിയിൽ മികച്ച രണ്ട് നടന്മാർ, പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു യുവനോത്സവത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. അതിലെ കുട്ടികൾ പിന്നീട് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നാടക സംഘമായി മാറുകയും നാടകക്കാരായി മാറുകയും ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പല ആളുകളും ഇപ്പോഴും വളരെ സജീവമായിട്ട് നാടകത്തിൽ ഉണ്ട്.
1: അതിനും അഭിമാനിക്കാം.
0: അതെ അതെ, അതിപ്പം വേറെ ഒരു സംഘമായിട്ട് അവരങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേറെ ബ്ലാക്ക് കട്ടെന്നുണ്ട്, നമ്മുടെ നാടകസംഘം വേറെയുണ്ട്. അതിലൊന്ന് കുട്ടികൾ, മുതിർന്നവരുണ്ട്, ടീനേജുകാരുണ്ട്. എന്റെ വീടനെയാണ് നാടക, എന്താ പറയാ, ഞാൻ പറഞ്ഞ വീടകം, ഭാര്യയും മക്കളൊക്കെ അടങ്ങുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ.
1: പാർത്ഥസാരഥിയുടെ കുടുംബത്തെ കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം.
0: ഭാര്യ അമ്പിളി, അവള് സാധാരണ ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. മകൻ അഗ്നേഷ് മൂത്താള്, അവൻ ഡിഗ്രി കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ അംബരീഷ്, പ്ലസ് ടു കഴിഞ്ഞു. അവൻ ചെണ്ടയുടെ മേഖലയിലാണ് കുറച്ചും കൂടെ, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കൂടെ നാടകം എല്ലാരും ഒന്നിച്ച്.
1: ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പൊ അതില് പാർത്ഥസാരഥി അതിഥിയായി വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഈ നാടകത്തിന്റെ ഊർജം പ്രസരിപ്പിക്കാൻ ഇനിയും ആകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.
0: ഒരുപാട് സന്തോഷം.
2: കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.